0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ വരെ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ ആറിഫായി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അല്ലാഹി വബറകാത്തു. ഇന്ന് 2026 മെയ് 18 തിങ്കൾ, ഹിജ്റ വർഷം 1447, ദുൽഹിജ 1, ദുൽഖാദ 30. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തു സുഹ്റുഫ് മുതൽ സൂറ അൽ അഹ്കാഫ് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രൂദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് സൂറത്തു സഹ്റുഫ് മുതൽ സൂറ അൽ അഹ്കാഫ് കൂടിയ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രൂദ്.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ

0: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നന്മയ്ക്ക് അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 30-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ജഅഫർ സലഫിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും ഇന്ന് 30-ാമത്തെ വചനവും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു ക്ലാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും കേൾക്കാനായി 24 മണിക്കൂറും റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അവസരമാണ് അൽമുഅല്ലിം. ഇന്ന് സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആല് ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.

0: തുറക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 11, ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
1: വചനം 29. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന് മാലൻ, ഒരു ധനവും, ഇൻ അജ്രിയ, എന്റെ പ്രതിഫലം അല്ല, ഇല്ല, അല്ലാതെ, അലല്ലാ, അല്ലാഹുവിങ്കൽ, വമാ അന, ഞാനല്ല, ബിത്വാരിദി, ആട്ടിക്കളയുന്നവൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നഹും, നിശ്ചയമായും അവർ, മുലാഖു, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, അവരുടെ റബ്ബിനെ, വലാക്കിന്നി, എന്നാൽ ഞാൻ, അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നു, കൗമൻ, ഒരു ജനതയായി, തജ്ഹലൂൻ, നിങ്ങൾ അറിയാതിരിക്കുന്നു.

0: എന്റെ ജനങ്ങളെ, ഇതിന്റെ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമായി യാതൊരു ധനവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലല്ലാതെ ബാധ്യത ഇല്ല. ഞാൻ വിശ്വസിച്ചവരെ ആട്ടിക്കളയുന്നവനല്ലതാനും. കാരണം അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാകുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ഒരു മൂഢജനതയായി കാണുന്നു.
1: വചനം 30. വയാ കോമി, എന്റെ ജനങ്ങളെ, മൻ ആർ യൻസുറുനി, എന്നെ സഹായിക്കും, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ തറത്തുഹും, ഞാൻ അവരെ ആട്ടിക്കളഞ്ഞാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ.

0: എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിവിട്ടാൽ ആരാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിച്ചു രക്ഷിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒട്ടും ആലോചിച്ചു നോക്കുന്നില്ലേ?
1: വചനം 31. വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലഖും, നിങ്ങളോട്, ഇന്ദീ, എന്റെ പക്കലുണ്ട്, ഖസാഇനു, ഖജാനകൾ, അല്ലാഹി, അല്ലാഹുവിന്റെ, വലാ അഅലമു, എനിക്കറിയുകയുമില്ല, അൽഗൈബ, മറഞ്ഞ കാര്യം, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ഇന്നീ, നിശ്ചയമായും ഞാൻ, മലക്കുൻ, ഒരു മലക്ക്, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലില്ലദീന, യാതൊരുവരെ പറ്റി, തസ്ദരി, നിസാരമാക്കുന്നു, അഅ്യുനുക്കും, നിങ്ങളുടെ കണ്ണുകൾ, ലൻ യുതിയഹും, അവർക്ക് നൽകുന്നതല്ല, അല്ലാഹു, അല്ലാഹു, ഖൈറൻ, ഒരു ഗുണവും, അല്ലാഹു, അല്ലാഹു, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ, യാതൊന്നിനെപ്പറ്റി, ഫി അംഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള, ഇന്നീ, നിശ്ചയമായും ഞാൻ, ഇതൻ, അപ്പോൾ, ലമിനദ്ദാലിമീൻ, അക്രമികളിൽപ്പെട്ടവൻ തന്നെ.

0: ജനങ്ങളെ, അള്ളാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അവഗണിച്ചു നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് അള്ളാഹു ഒരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സ്വന്തങ്ങളിൽ അഥവാ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. നിശ്ചയമായും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും.
1: ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കും നൂഹ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണിതെല്ലാം. യാതൊരു വ്യാഖ്യാനത്തിന്റെയും സഹായം കൂടാതെ തന്നെ അതിലടങ്ങിയ ആശയങ്ങൾ വ്യക്തമാണ്. അതിൽ നിന്ന് നാം പലതും പഠിച്ചു മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ആ മറുപടി ഇത്ര വിശദമായി ഇവിടെ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ വചനങ്ങളിലടങ്ങിയ പാഠങ്ങളിൽ ചിലത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഉപകാരമായിരിക്കും. ഉദാഹരണമായി, ഒന്ന്, മതോപദേശം നൽകുന്നവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. രണ്ട്, ജനങ്ങൾ ഉന്നതവർഗത്തിലോ പ്രമാണിവർഗത്തിലോ പെട്ടവരാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസത്തെയും സന്മാർഗിക കാര്യങ്ങളെയും വിലയിരുത്തിക്കൂടാത്തതാണ്. മൂന്ന്, ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് അധികം മുന്നോട്ട് വരിക. നാല്, ഒരു നല്ല കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ കേവലം താഴേക്കിടയിലുള്ളവരായതിൻ്റെ പേരിൽ മേലേക്കിടയിലുള്ളവർ അറച്ചു നിൽക്കുന്ന പക്ഷം അതവരുടെ വിഡ്ഢിത്തമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ താഴേക്കിടക്കാരെ അവഗണിച്ചു കളയുവാൻ പാടില്ല. അഞ്ച്, പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കഴിവുകളോ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. എന്നിരിക്കെ പ്രവാചകത്വം പോലുമില്ലാത്ത മഹാത്മാക്കളോ സജ്ജനങ്ങളോ ആയതിൻ്റെ പേരിൽ ആർക്കും അത് രണ്ടും ഒരിക്കലും ഉണ്ടാകാവതല്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഈ നീണ്ട പ്രസ്താവനകൾക്ക് ആ ജനതയിൽ നിന്നുണ്ടായ പ്രതികരണം നോക്കുക.
2: വചനം 32. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് തർക്കിച്ചു, ഫഅക്സർത, എന്നിട്ട് നീ ധാരാളമാക്കുകയും ചെയ്തു, ജിദാലന, ഞങ്ങളുമായുള്ള തർക്കം, ഫഅതിന, ഇനി ഞങ്ങളിലേക്ക് വരിക, ബിമാ, യാതൊന്നുകൊണ്ട്, തഅദുന, നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്ന, ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ട ആൾ.

0: അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ ഞങ്ങളോടുള്ള തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു. ഇനി നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന കാര്യം അഥവാ ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരിക. നീ സത്യം പറയുന്നവനാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: ഇതായിരുന്നു ആ ധിക്കാരികളുടെ പ്രതികരണം. അവരുടെ അഹന്തയും ഔദ്ധത്യവും പരിഹാസവും അതികഠിനം തന്നെ. ആ മഹാനുഭാവൻ അവസാനമായി പറയുന്നത് നോക്കുക.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅതീകും, നിങ്ങൾക്ക് കൊണ്ടുവരും, ബിഹി, അത്, അല്ലാഹു, അല്ലാഹു, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, വമാ, അല്ല, അന്തും, നിങ്ങൾ, ബിമുഅജിസീൻ, അശക്തമാക്കുന്നവർ.

0: അദ്ദേഹം പറഞ്ഞു, അല്ലാഹു മാത്രമാണത് നിങ്ങൾക്ക് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അവനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരല്ലതാനും.
1: വചനം 34. വലായംഫഉകും, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല. നുസ്ഹി, എന്റെ ഉപദേശം. ഇൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ. അൻ അൻസഹ, ഞാൻ ഉപദേശിക്കാൻ. ലക്കും, നിങ്ങളെ. ഇൻകാന, ആയാൽ. അല്ലാഹു, അല്ലാഹു. യുരീദു, ഉദ്ദേശിക്കുക. അൻ യുഗവിയക്കും, അവൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ. ഹുവ, അവൻ. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. വ ഇലൈഹി, അവങ്കലേക്ക് തന്നെ. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുക.

0: നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. നിങ്ങളെ വഴിപിഴവിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ റബ്ബത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
1: നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കോ സ്വാധീനമോ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ അത് നടപ്പിൽ വരുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ശിക്ഷ വരുന്ന പക്ഷം അവനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ നിങ്ങൾ മാറ്റം വരുത്താതെ ശടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആകയാൽ നിങ്ങളെ ഉപദേശിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങിയിട്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാവാൻ വഴികാണുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഈ ധിക്കാരത്തിന്റെ ഫലം അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. എത്ര മനോവേദനയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇതെല്ലാം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു.
2: വചനം 35. അം അതല്ല, യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചുവെന്ന്. ഖുൽ, നീ പറയുക, ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ, ഫഅലയ്യ, എന്നാൽ എന്റെ മേലാണ്, ഇജ്റാമി, എന്റെ കുറ്റം ചെയ്യൽ, അഥവാ ഞാൻ ചെയ്ത കുറ്റം. വ അന, ഞാനാകട്ടെ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്.

0: അഥവാ അവർ പറയുന്നുവോ അതദ്ദേഹം കെട്ടിച്ചമച്ചിരിക്കുകയാണെന്ന്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്റെ മേലായിരിക്കും. നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ ബാധ്യത ഒഴിവായവനുമാണ്.
1: ഈ വചനം നൂഹ് നബി അലൈഹിസ്സലാമയെയും ജനതയെയും സംബന്ധിച്ച് തന്നെയാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു കാണുന്നത്. ഇതൊക്കെ നൂഹ് അലൈഹിസ്സലാം വൃഥാ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ആ ജനത പറയുന്നതെങ്കിൽ വാസ്തവത്തിൽ അതാണ് അവരുടെ വാദവും. അവരോട് ഇന്നിന്ന പ്രകാരം മറുപടി പറയണമെന്ന് നൂഹ് അലൈഹിസ്സലാമയോടുള്ള കൽപ്പനയായിരിക്കും അപ്പോൾ ഇത്. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാകയാൽ അതിന്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കില്ല, എനിക്ക് മാത്രമായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനേകം കുറ്റങ്ങളും തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേരേണ്ടി വരും. അതിൽ നിന്ന് ഞാൻ ശുദ്ധനുമായിരിക്കും. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണമെന്ന് സാരം. ഖത്താദ റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ ഈ വചനം നൂഹ് അലൈഹിസ്സലാമയെയും ജനതയെയും കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ആ ജനത ചെയ്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളവാദം നടത്തിക്കൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകളെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഒരു ഇടവാക്യമാണിത്. ഈ അഭിപ്രായമാണ് ഇബ്നു കസീർ, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിമ മറ്റു ചിലരും സ്വീകരിച്ചു കാണുന്നതും കൂടുതൽ നന്നായി തോന്നുന്നതും ഇതുതന്നെ. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 11, സൂറ ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹശറിലെ 7-8 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
4: രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. മാ അഫ അല്ലാഹ്, ഇവിടെ മാ മദ് മുൻഫസിൽ, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുൻഫസിൽ. അഫ അല്ലാഹ് മദ് മുത്തസിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്.
5: മാ അഫ അല്ലാഹു അലാ റസൂലിഹി, അല റസൂലിഹി നിർത്തുമ്പോൾ റസൂലിഹ എന്ന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. അല റസൂലിഹി മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി.
4: ഇവിടെ നൂനിനെ ഇസ്ഹാർ ചെയ്ത് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മിൻ അഹ്ലി,
5: മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർറസൂലി, വലിർറസൂലി അല്ല വലിർറസൂലി, വലിദിൽ ഖുർബ, വലിസി അല്ല വലിദിൽ, വലിദിൽ ഖുർബ,
4: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം.
5: വലിദിൽ ഖുർബ, ഖുർബ അല്ല
4: റാഇനെ അധികം തക്രീർ ചെയ്യരുത്, റർ എന്ന ശബ്ദം അധികമുണ്ടാവരുത്.
5: ഖുർബ. വൽ യതാമ, വൽ മസാകീനി, വബിനി സബീൽ,
4: വബിനി വബിനി അല്ല വബിനി, വബിനി
5: വബിനി സബീലി, കൈല കൈല യകൂന ദൂല, കൈല യകൂന ദൂല തൻബൈനൽ,
4: തൻവീനു ശേഷം ബ ദൂല തൻ, തൻവീനു ശേഷം ബ വന്നാൽ തെൻവീനിനെ മീമാക്കി മാറ്റണം. അത് നൂനു സാക്കിനെയാണെങ്കിലും ശരി. ഇതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ദൂലെബൈനൽ, അതാണ് ഖുർആനിൽ ചെറിയൊരു മീം കാണാൻ പറ്റും തെൻവീൻ്റെ സ്ഥാനത്ത്. ദൂലെബൈനൽ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. അഗ്നിയായി മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ആതാകും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ فَخُذُوهُ وَمَا نَهَاكُمْ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. وَمَا نَهَاكُمْ عَنْهُ, ഇവിടെ نَهَاكُمْ സാകിന മീമിന് ശേഷം ഐന് ഓതുമ്പോൾ നഹാകും മൻഹു മൻഹു എന്ന് പറയതെ നഹാകും അൻഹു അൻഹു ഫൻതഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻതഹു വത്തഖുല്ലാഹ്, അവിടെ നിർത്തുമ്പോൾ വത്തഖുല്ലാഹ് ഹാന് സുക്കുൻ നൽകിക്കൊണ്ട് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇന്നല്ലാഹ നൂന ഷദ് മണിക്കണം. ഷദീദുൽ ഇഖാബ് ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. അടുത്ത ആയത്ത് ലിൽ ഫുഖറാഇൽ മുഹാജിരീന, ലിൽ ഫുഖറാഇ, ഫുഖറ അല്ല ഫുഖാ, ഫുഖറാഇ മദ് മുത്തസിലാണ്. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജു ഉഖ്രിജു മിൻ ദിയാരിഹിം, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിൻ ദിയാരിഹിം വഅംവാലിഹിം, സാകിന മീമിന് ശേഷം വ വന്നാൽ മിൻ ദിയാരിഹിം വ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വഅംവ ഇവിടേക്ക് അതുപോലെ തന്നെ വഅംവാലിഹിം യബ്തഗൂന يبتغون فضلا ضاد فضلا من الله تنوين الشاشميم والنال إدغام بغنة فضلا من الله ورضوانا ورضوانا وينصرون الله തൻവീന് ശേഷം വ റിദ്വാനൗ ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സ്വാദ് ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വയൻസുറൂനല്ലാഹ വറസൂലഹ് വഖഫ് ചെയ്യുമ്പോൾ ഹായുടെ സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. വറസൂലഹ് ഇനി കൂട്ടിയൊതുകയാണെങ്കിലോ വറസൂലഹു ഉലായിക്ക, മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഉലായിക ഹുമുസ്സാദിഖൂൻ മദ് മുത്തസിൽ, ഉലായിക മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. പിന്നെ ഹുമുസ്സാദിഖൂൻ, സാദിഖൂൻ സോ അല്ല സാദ്, ഹുമുസ്സാദിഖൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.
6: മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി വലിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
4: سورة الحشر لا 7-8 ആയത്തുകളാണ് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാക്കല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീനിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അശ്ശേഖ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 408-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ എപ്പിസോഡിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെയുള്ള ആയത്തുകൾ.

0: ഓഫ്
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: فقد كذبتم فسوف يكون لزاما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിന്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിന്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കാതോർക്കുക, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് 64, സമൂദ് ഗോത്രത്തിന് ദൃഷ്ടാന്തമായി ഒട്ടകം. വിഷയാവതരണം ജംഷീർ സുലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അല റസൂലില്ലാ وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു ആ പ്രവാചകനെ നിയോഗിച്ചു. അദ്ദേഹം തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗവും അദ്ദേഹത്തോടുള്ള ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതും. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ വളരെ വ്യക്തമായി അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് നബി, അങ്ങനെയാണ് ഖുർആൻ പ്രയോഗിച്ചത്. വ ഇലാ സമൂദ അഹാഹും സ്വാലിഹൻ, അവരുടെ സഹോദരൻ സ്വാലിഹിനെ സമൂദിലേക്ക് നിയോഗിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല. കാരണം ഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫീഹ, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് വളർത്തുകയും നിങ്ങളവിടെ അധിവസിപ്പിക്കുകയും ചെയ്തത് അല്ലേന. അതുകൊണ്ട് അവൻ മാത്രമേ നിങ്ങൾക്ക് ഇലാഹുള്ളൂ. ഫഅബുദൂഹു, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. തിരിച്ച് അവരുടെ പ്രതികരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഖാലു യാ സ്വാലിഹ് ഖദ് കുന്ത ഫീനാ മർജുവൻ ഖബ്ല ഹാദാ. സ്വാലിഹെ, ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, സ്വീകാര്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പരിപാടി നീ നിർത്തിയിട്ടില്ലെങ്കിൽ നീ ഞങ്ങളെ വിരോധിക്കാണോ? തൻഹാന അൻ നഅബുദമാ യഅബുദു ആബാഉന, ഞങ്ങളുടെ വാപ്പാരും വാപ്പപ്പാരും ഒക്കെ ചെയ്തിരുന്ന ഇതേ ആരാധനകളും ദുആകളും ഇസ്തിഗാസയും തവസ്സുലും ഷിർക്കും അല്ലെങ്കിൽ എന്ന്, അതൊന്നും അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ ചെയ്തിരുന്നത് ഇതായിരുന്നു. ഇത് അല്ലാഹുവിന് പുറമേ ഉള്ള അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന ആ പ്രവർത്തനം, ഞങ്ങളുടെ പ്രപിതാക്കൾ ചെയ്തിരുന്ന ഈ ആരാധനയെ നീ വിരോധിക്കുകയാണോ? നീ ഞങ്ങളെ വിളിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾക്ക് വ്യക്തമായ സംശയമുണ്ട്, വളരെ ഗാഢമായ സംശയത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കൂല എന്നവർ വ്യക്തമായി സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. തിരിച്ച് അപ്പോൾ സ്വാലിഹ് നബി അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഊഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. യഖൗമി അറഅയ്തു മിൻ കുൻതു അലാ ബയ്യിനതിൻ മിർ റബ്ബി, എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ, അതാണ് അലാ ബയ്യിനതിൻ മിർ റബ്ബി, എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ഞാൻ അവലംബിക്കുകയാണ്. വ ആതാനി മിൻഹു റഹ്മ, അവനിൽ നിന്ന് എനിക്ക് കാരുണ്യം, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും അവനെനിക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല, ഇതിലേക്ക് നിങ്ങളെക്കൂടി ക്ഷണിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ തൃപ്തിക്കു വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി ഈ യാഥാർത്ഥ്യം മറച്ചുവെക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അള്ളാഹുവിനെ ഞാൻ ധിക്കരിക്കലായിരിക്കും. അത് അങ്ങനെ ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ അവനെന്നെ ശിക്ഷിക്കും. അങ്ങനെ അവനെന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ ആരാണുള്ളത്? ഫമൻ യൻസുറുനി മിൻ അല്ലാഹി ഇൻ അസ്വൈത്തുഹു, ഞാൻ ആ റബ്ബിനെ, എനിക്ക് കാരുണ്യം നൽകിയ, എനിക്ക് വ്യക്തമായ ന്യായപ്രമാണം, പ്രമാണത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെടുത്തിയ ആ കാര്യം ഞാൻ മറച്ചുവെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിലപാട് ഞാൻ മാറ്റുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്ക ധിക്കരിക്കലാണ്. അങ്ങനെ ഞാൻ ചെയ്താൽ തീർച്ചയായും അവൻ്റെ ശിക്ഷ എന്നെ പിടികൂടും. ആ സമയത്ത് ഫമൻ യൻസുറുനി, എന്നെ സഹായിക്കാൻ ആരുണ്ടാകുക? ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ, ചുരുക്കത്തിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ നാശം അല്ലെങ്കിൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നിട്ട് പിന്നീട് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് വ്യക്തമായി അദ്ദേഹം പ്രവാചകനാണ് എന്നതിൻ്റെ അടയാളമായി, ദൃഷ്ടാന്തമായി അള്ളാഹു അവതരിപ്പിച്ച പിന്നെ ഒരു ഒട്ടകം, അതാണ് വയാ ഖൗമി ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅക്കുലു ഫീ അർളില്ലാ വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദുക്കും അദാബുൻ ഖരീബ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒട്ടകം, അത് അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പ്രവാചകനാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്ന രംഗം ഖുർആനിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി, ആ വെല്ലുവിളിയുടെ ഉത്തരമായി എന്ത് ചെയ്തു അള്ളാഹു, എന്ത് ചെയ്യാണ്, വയാ ഖൗമി ഹാദിഹി നാഖതുല്ലാഹി ലക്കും, പിന്നെ ആയ എൻ്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി ഒരു ഒട്ടകം. ആ ഒട്ടകത്തിനെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് വേണ്ടി അദ്ദേഹം പ്രവാചകനാണ് എന്ന് അവരെ പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. മുഅ്ജിസാത്തുൽ അംബിയായി, അംബിയാക്കൾക്ക് അവർ പ്രവാചകന്മാരാണ് എന്നതിനൊരുപാട് തെളിവുകൾ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ്. ഇവിടെ മുഅ്ജിസാത്തുൽ അംബിയാഹി നാഖത്ത് സ്വാലിഹ് അല്ലേ, അതിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ് എന്നതിന് അടയാളമൊക്കെ ചോദിക്കുന്നുണ്ട്. സൂറത്തു അഅ്റാഫിലും സൂറത്തുൽ ഹിജ്റിലും സൂറത്തു ശുഅറാ സൂറത്തുൽ ഫുസ്സിലത്ത്, അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിൽ ഈ വിഷയം നമുക്ക് കാണാൻ പറ്റും. ഏത് സ്വാലിഹ് നബി അദ്ദേഹത്തിൻ്റെ ജനത ഈ ഇത് ചോദിക്കുന്നതും, പിന്നെ അല്ല ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നത്, സമൂദ് ഗോത്രത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അർസല നബിയഹു സ്വാലിഹ് അലൈഹിസ്സലാം എവിടേക്ക്, ഇലാ ഖൗമി സമൂദ് ലിയദുഉഹും ഇലൽ ഈമാനി ബില്ലാഹി വഹദഹു വതറക് മാക്കാനു യഅബ്ദൂന മിൻ ദൂനില്ലാ. അത് സമൂദ് ഗോത്രം ഒരു പിന്നെ അറേബ്യൻ ഗോത്രമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ അവരിലേക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അള്ളാഹു ഒരൊട്ടകത്തിനെ നിയോഗിക്കുന്നത്. ആ ഒട്ടകം എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ പിന്നെ ദൃഷ്ടാന്തമായി എന്ത് ചെയ്യാണ്, അദ്ദേഹം പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരിലേക്ക് അള്ളാഹു ഒരൊട്ടകത്തിനെ നിയോഗിക്കുന്നത്. ഇന്ന സ്വാലിഹൻ ലമ്മ ഉർസിലയിലേക്കും തോലബൂ മിൻഹു അൻ അന്യത്തിയ കുമ്പി ആയ എന്നിട്ടൊരു പ്രവാചകനാണെങ്കിൽ ഒരു അടയാളം കൊണ്ടുവാ, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവാ എന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് സ്വാലിഹ് നബി എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഒട്ടകത്തിനെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവരിലേക്ക് അയക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. പക്ഷേ അതിന് കുറേ നിബന്ധനകൾ അള്ളാഹു എന്ത് ചെയ്യാണ് ആ ജനതയോട് വെക്കുകയാണ്. ആ നിബന്ധനകളാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹാദിഹി നാഖത്തുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാകുന്നു, ലക്കും നിങ്ങൾക്ക് ആയത്തുൻ ദൃഷ്ടാന്തമായിക്കൊണ്ട്, ഫദറൂഹ അതിനെ നിങ്ങളെന്ത് ചെയ്യണം, വിട്ടേക്കുക, തഅക്കുലു ഫി അർളില്ല, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് നടന്ന് തിന്നുകൊള്ളും, അത് നടന്ന് തിന്നാൻ വേണ്ടി നിങ്ങളതിനെ വിട്ടുകൊള്ളുക, വല തമസ്സൂഹ ബിസൂഇൻ നിങ്ങളതിനൊരു ദോഷവും വരുത്തി വെക്കരുത്, വല തമസ്സൂഹ അതിനെ നിങ്ങൾ തൊട്ടുപോകരുത്, ബിസൂഇൻ ഒരു ദോഷം വരുത്താൻ വേണ്ടി, ഫയഅഖുദക്കും അദാബുൻ ഖരീബ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അടുത്തു തന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്. ഇമാം സഅദി റഹ്മഹുല്ലാ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ആയ ഇത്? പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും, ആ നാട്ടിലുള്ള കിണറിൽ നിന്ന് ലഹാഷുറുബുൻ മിനൽ ബിഇരി യൗമൻ, ഒരു ദിവസം ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ, സുമ്മ യശിരിബൂന കുല്ലുഹും മിൻ ളറഇഹ, പിന്നെ വലഹും ഷുർബുൻ യൗമുൻ മഅലൂം, ആ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേറെ സമയം, അങ്ങനെ അത് അവരംഗീകരിക്കണം. ഫദറൂഹ തഅക്കുൽഫി അർളില്ല, അത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തിന്നങ്ങനെ നടന്നോളും, നിങ്ങളാരും എന്ത് ചെയ്യേണ്ടതില്ല, അതിൻ്റെ തീറ്റയെക്കുറിച്ച് അതിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും നിങ്ങളാരും വേവലാതിപ്പെടേണ്ടതില്ല. പക്ഷേ വലാത്തമസൂഹ ബിസൂഇൻ, അതിനെ മോശമായ രീതിയിൽ അതിൻ്റെ ദോഷം വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ അറുക്കാൻ, അതിനെ കൊല്ലുക ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് പിടികൂടും എന്ന് സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായും അവർ അതിൻ്റെ പ്രതികരണം നമുക്കറിയാം, പരിഹാസവും അതേപോലെ അതിനെ ആ വെല്ലുവിളിയെ എന്ത് ചെയ്യാണ്, പരിശുദ്ധ ഖുർആനിലെ വേറെയും സൂറത്തുകളിൽ ഈ വിഷയം സൂചിപ്പിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വശംസി വല്ലുഹാഹ എന്ന സൂറത്ത് ഷംസിലും ഈ സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ജനതയുടെ അവസ്ഥയെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കദ്ദബത്ത് സമൂദു ബിത്തഖ്വാഹ, സമൂദ് ഗോത്രം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു, കദ്ദബത്ത് സമൂദ് ബിത്തഖ്വാഹ, അവരുടെ ധിക്കാരം മൂലം, അവരുടെ ധിക്കാരം മൂലം എന്ത് ചെയ്തു, അവരിലേക്ക് വന്ന പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിഷേധിച്ചു, പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ അവർ സ്വീകരിച്ചില്ല, പരിഹസിച്ചു എന്നെല്ലാം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിംബഅസ അസ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുള്ളാഹി വസുഖിയാഹ അല്ലേ, ഫഖാല ലഹും സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഫഖാല ലഹും റസൂലുള്ളാ, അള്ളാഹിൻ്റെ റസൂൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തുള്ളാ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകാണ്, അതിനങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, വസുഖിയാഹ അതിൻ്റെ വെള്ളം കുടിയേയും. അതായത് പിന്നെ ഇഹ്ദറു അഖറനാഖത്തുള്ള, അതിനെ അറുക്കുക അല്ലെങ്കിൽ കൊല്ലുക, അതിന് ഗൂഢാലോചന നടത്തുമ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, ആ അപകടം, ആ അബദ്ധം, ആ തെറ്റു നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അല്ലത്തി ജഅലഹാലക്കും ആയത്തൻ അളീമ, അള്ളാഹുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ അടയാളം ദൃഷ്ടാന്തമായിട്ടാണ് ആ ഒട്ടകത്തിനെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അള്ളാഹുവിൻ്റെ പിന്നെ അനുഗ്രഹത്തിനെ എതിർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, മനസ്സിലായില്ലേ. അതേപോലെ അതിന് നിങ്ങൾ കീഴൊതുങ്ങി, അള്ളാഹു കീഴൊതുങ്ങണം എന്നവർ ഓർമ്മപ്പെടുത്തിയപ്പോൾ, പക്ഷെ അവരെന്താ ചെയ്ത്, കദ്ദബു നബിയഹും സ്വാലിഹൻ, അവർ അവരുടെ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്സലാമിനെ ധിക്കരിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് എന്ന് അള്ളാഹു സൂറത്തുൽ ഷംസിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരിലേക്ക് സമൂദ് ഗോത്രത്തിനെ വളരെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തിയ ആ വിഷയത്തിൽ അവർ വളരെ പിന്നോക്കം പോകുന്ന അതിഗുരുതരമായൊരു സാഹചര്യമാണ്. അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ജനങ്ങളിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വാലിഹ് നബിയും അവരെ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, പരലോകം ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നതിൽ നിന്നൊക്കെ ഒഴിവാകണമെന്ന് അവരെ ഗൗരവപൂർവ്വം താക്കീത് ചെയ്തു. നീ നബിയാണെങ്കിൽ അടയാളം കാണട്ടെ, തെളിവ് കൊണ്ടുവാ. അള്ളാഹു ഒരു ഒട്ടകത്തിനെയാണ് അവർക്ക് അടയാളമായി നിശ്ചയിച്ചത്, ആയത്തായി നിശ്ചയിച്ചത്. ആ ഒട്ടകത്തിന് കിണറ്റിൽ വെള്ളം കുടിക്കാനുള്ള സമയം ദിവസവും നിശ്ചയിക്കപ്പെട്ടു, നാട്ടുകാർക്ക് വേറെയും നിശ്ചയിക്കപ്പെട്ടു. ആ ഒട്ടകം സ്വതന്ത്രമായി അതിനെ വിടണം, അതിനെ ഉപദ്രവിക്കാനോ അതിനെ കൊല്ലാനോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തും എന്ന് അദ്ദേഹം വളരെ ഗൗരവപൂർവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തലുകൾ പിന്നീട് പരിഹാസം രൂപേണ അതിനെ സ്വീകരിച്ച ആ ജനതയുടെ ദുരന്തകരമായ പര്യവസാനമാണ്. ഇതിനുശേഷം അള്ളാഹു ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ഏതായാലും സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ സമൂദ് ഗോത്രം, ആ സമൂദ് ഗോത്രത്തിലും സ്വാലിഹ് നബിയുടെ പ്രബോധനത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അതിനോടവർ സ്വീകരിച്ച നിലപാടിലും അവരുടെ പര്യവസാനത്തിലും ഒക്കെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് നമ്മൾ ക്രമപ്പെടുത്തുക. റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം. വിഷയാവതരണം ജംഷീർ സുലാഹി. വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 64. സമൂദ് ഗോത്രത്തിന് ദൃഷ്ടാന്തമായി ഒട്ടകം.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
6: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.
2: واكتب لنا في هذه الدنيا حسنة

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
2: Peace Radio. Tune to reality.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 15. മൻ, ആരാണ്? കാന യുരീദു, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹയാത, ജീവിതത്തെ. അദ്ദുനിയ, ഇഹത്തിലെ. വസീനത്തഹ, അതിൻ്റെ അലങ്കാരത്തെയും. നുവഫി, നാം നിറവേറ്റിക്കൊടുക്കും. ഇലൈഹിം, അവർക്ക്. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. ഫീഹ, അതിൽ വച്ച്. വഹും, അവരാകട്ടെ. ഫീഹ, അതിൽ. ലാ യുബ്ഹസൂൻ, അവർ നഷ്ടപ്പെടുത്തപ്പെടുകയില്ല.

0: അതിൻ്റെ അലങ്കാരത്തെയും ഉദ്ദേശിച്ചിരുന്നാൽ അവർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെ അതിൽ വെച്ച് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവരാകട്ടെ അതിൽ വെച്ച് നഷ്ടപ്പെടുത്തപ്പെടുകയുമില്ല.
1: വചനം 16. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ലൈസ ഇല്ല ലഹും അവർക്ക് ഫിൽ ആഖിറത്തി പരലോകത്തിൽ ഇല്ല അല്ലാതെ അന്നാറു നരകം. വഹബിത പൊളിഞ്ഞുപോയി മാ സ്വനഉ അവർ ഉണ്ടാക്കിയത് ഫീഹ അവിടെ. വബാത്തിലുൻ നിഷ്ഫലമായി മാ യാതൊന്ന് കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന.

0: മറ്റൊന്നും ഇല്ലാത്തവരത്രേ അക്കൂട്ടർ. അവർ പണിതു അഥവാ പ്രവർത്തിച്ചു വെച്ചത് അവിടെ പൊളിഞ്ഞു പോകുകയും ചെയ്യും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവിടെ നിഷ്ഫലമായിരിക്കും.
1: ഭൗതിക ജീവിതത്തെയും അതിലെ സുഖസൗകര്യങ്ങളെയും ജീവിത ലക്ഷ്യമാക്കുന്നവരും പാരത്രിക നന്മയേക്കാൾ ഐഹിക നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായ ആളുകൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തു തീർക്കും. പരലോകത്ത് ആ കർമ്മം മൂലം അവർക്ക് യാതൊരു പ്രയോജനവും സിദ്ധിക്കുകയില്ല. അവിടെ നരകശിക്ഷ മാത്രമായിരിക്കും അവർക്ക് ആധാരം. ഈ യാഥാർത്ഥ്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നതോടൊപ്പം ഐഹിക നേട്ടങ്ങൾക്ക് പാരത്രിക നേട്ടങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സൂറത്ത് ഇസ്രായിൽ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ക്ഷണികമായ ഈ ലോകത്തെ ഉദ്ദേശിക്കുന്നതായാൽ അവർക്ക് അഥവാ നാം വേണമെന്ന് വെക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നാം വേഗമങ്ങ് നൽകുന്നതാണ്. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തുന്നു. ആക്ഷേപ വിധേയനായും നിന്ദ്യനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ ആ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അഥവാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് നാം അയച്ചു കൊടുക്കും. നിന്റെ റബ്ബിൻ്റെ ദാനം മുടക്കം ചെയ്യപ്പെട്ടതായിരിക്കില്ല. സൂറത്ത് ശൂറായിലെ 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും പരലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് ആ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും ഇഹലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് അതിൽ നിന്നും നാം നൽകും. പരലോകത്തിൽ അവന് യാതൊരു ഓഹരിയും ഇല്ലതാനും. ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നതെന്നും ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുന്നതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസ്താവ്യമെത്രേ. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, ധനം, കീർത്തി, സ്വാധീനം എന്നിങ്ങനെ കണക്കറ്റ അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ലോകത്ത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച തോതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമാക്കാത്തവരുടെ സൽക്കർമ്മഫലങ്ങൾ അതോടെ അവസാനിക്കുന്നതും പരലോകത്ത് വച്ച് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. നേരെ മറിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിനു പുറമെ അവിടെ വെച്ചും വമ്പിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെയെല്ലാം ആകെ സാരം. സൂറത്തുൽ അഹ്ഖാഫിലെ 20-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു: അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും: നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെയെല്ലാം ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളയുകയും അവയെക്കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. ഇനി ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു. അള്ളാഹു തുടർന്നു പറയുന്നു:
2: വചനം 17. അഫമൻ, അപ്പോൾ യാതൊരുവനോ, കാന, അവനാകുന്നു, അല ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിൽ, മിർറബ്ബിഹി, അവൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള, വയത്ലൂഹു, അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഷാഹിദുൻ, ഒരു സാക്ഷി, മിൻഹു, അവനിൽ നിന്നുള്ള, വമിൻ ഖബ്ലിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, കിതാബു, ഗ്രന്ഥം, മൂസ, മൂസായുടെ, ഇമാമൻ, വഴികാട്ടിയായിട്ട്, വറഹ്മത്തൻ, കാരുണ്യമായിട്ടും, ഉലായിക്ക, ഇക്കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിഹി, ഇതിൽ, വമൈ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ബിഹി, ഇതിൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥാനം, ഫലാത്തക്കു, ആകയാൽ നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിലും, മിൻഹു, ഇതേപ്പറ്റി, ഇന്നഹു, നിശ്ചയമായും ഇത്, അൽഹഖു, സത്യം, മിർറബ്ബിക്ക, നിന്റെ റബ്ബിൽ നിന്നുള്ള, വലാകിന്ന, പക്ഷേ, അക്സറ, അധിക പേരും, അന്നാസി, മനുഷ്യരിലെ, ലായ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല.

0: അപ്പോൾ യാതൊരുവനോ അവൻ തന്റെ റബ്ബിങ്കൽ നിന്നും വ്യക്തമായ ഒരു തെളിവോടെയാകുന്നു, അവങ്കൽ അഥവാ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതിനു മുമ്പായി മാതൃക അഥവാ വഴികാട്ടിയും കാരുണ്യവുമായി കൊണ്ട് മൂസായുടെ വേദഗ്രന്ഥമുണ്ടുതാനും, അഥവാ ഇവനുണ്ടോ ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നവനെപ്പോലെ ഖുർആനിൽ അവിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള അക്കൂട്ടർ ഇതിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. കക്ഷികളിൽ നിന്ന് ഇതിൽ ആർ അവിശ്വസിക്കുന്നുവോ, എന്നാൽ നരകമെത്രേ അവന്റെ വാഗ്ദത്ത സ്ഥാനം. ആകയാൽ നീ ഇതിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത്. നിശ്ചയമായും ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമെത്രേ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല.
1: ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ താൽപര്യം ഇങ്ങനെ വിവരിക്കാം. മനുഷ്യൻ സ്വതവേ തന്നെ തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടെയാണ് നിലകൊള്ളുന്നത്. ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കുവാനുള്ള നൈസർഗിക ബോധം മുതലായവ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനാകുന്ന ഒരു സാക്ഷിയും അതിനെ പിന്താങ്ങി അവയെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മൂസാനബി അലൈഹിസ്സലാമയുടെ കൈക്ക് അവതരിച്ചിട്ടുള്ള തൗറാത്താകുന്ന വേദഗ്രന്ഥവും നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റുവാനും മാതൃകയാക്കുവാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. അതും തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അവയെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവയുടെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖ സൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുന്ന സത്യനിഷേധികളെപ്പോലെ അവർ ഒരിക്കലും അവിശ്വസിക്കുകയില്ല. അവിശ്വസിക്കുന്നവർ ഏത് കക്ഷിയിൽപ്പെട്ടവരായിരുന്നാലും അവർക്കാധാരം നരകമായിരിക്കും. അവർ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ഖുർആനെക്കുറിച്ച് ആരും യാതൊരു സംശയവും കരുതേണ്ടതില്ല. അത് അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നിട്ടും അധികം ആളും അതിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയാണെന്ന് മാത്രം. അതെ, അഹന്ത, ദുർവാശി, അനുകരണം, അന്ധവിശ്വാസം, അസൂയ, ഗർവ്, ചിന്താവിഹീനത ആദിയായ പല കാരണങ്ങളാൽ വിശ്വസിക്കാത്തതാണവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ലെന്നോ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലെന്നോ വരുന്നില്ല. ഫലാത്ത കുഫി മിറിയത്തിം മിൻഹു, ആകയാൽ അതിനെ സംബന്ധിച്ച് നീ യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത് എന്ന വാക്യത്തിലെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഖുർആനെപ്പറ്റി ഒരു കാരണവശാലും ഒരു സംശയവും ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലാത്ത ആളാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബയ്യിനത്തിൻ, തെളിവ്, ഷാഹിദുൻ, സാക്ഷി എന്നീ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. വേറെ നിലക്കും ആ വാക്കുകൾക്ക് ഇവിടെ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ യുക്തമായി തോന്നിയ അഭിപ്രായമനുസരിച്ചാണ് ഈ വിവരണം നാം സ്വീകരിച്ചത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്തു ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുല

0: കരസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ.

0: tuned to reality.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: Peace Radio. Tune to reality.
2: Peace Radio. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: Peace Radio. Tune to reality.
3: അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر

ولا تتبع أهواءهم عما جاءك من الحق

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ. Tune to reality.
3: هي الحبيبة والمختار.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

فبأي آلاء ربكما تكذبان؟

0: فبأي آلاء ربكما تكذبان.
1: ജസാക്കും അല്ലാഹു ഖൈറ. കുഞ്ഞു കാര്യങ്ങളുടെ പാരായണമായ കിഡ്സ് ടൈമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുർ റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽജുൻ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറയിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് സലാഹ് അൽബുദൈർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فَإِنَّ اللَّهَ أَعَدَّ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിച്ചത് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58, 59 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു വഇദ് ഖുൽനദ്ഖുലു ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ ഹാദിഹിൽ ഖറിയത ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത ഖറിയത റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖറിയത. ഫകുലു മിൻഹ ഹൈസു ഷിഅ്തും ഹൈസു ഹൈസു അല്ല ഹ ഥ ഹൈസു ഹ തൊണ്ടയുടെ മധ്യഭാഗം അതുപോലെ ഥൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ഷിഅ്തും ഷിഅ്തും ഷിഅ്തും അല്ല ഷിഅ്തും അല്ല ഷിഅ്തും. റഗദ റഗദ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം റഗ റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ വദ് ദാലിനെ ഖൽഖല ചെയ്യണം. വദ്ഖുലുൽ വദ്ഖുലുൽ ബാബ സുജ്ജദ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിന് ഖദർ നിർത്ത കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു വഖൂലു ഹിത്തത്തുൻ ഹിത്ത തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ഇവിടെ ഹിത്തത്തുൻ തൻവീനു ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും നഗ്ഫിർ ലക്കും അല്ല നഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം. അതുപോലെ തന്നെ നഗ്ഫിർ റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും ഖതായാക്കും ഖതത നേരത്തെ പറഞ്ഞതുപോലെ ത്വ മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിൻ ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ വസനസീദുൽ മുഹ്സിനീൻ മുഹ് തൊണ്ടയുടെ മധ്യഭാഗം ഹ മുഹ്സിനീൻ അല്ല മുഹ് മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത് فبدل الذين ظلموا فبدل الذين الذين അല്ല ذാലാണ്, ذാല് അത്തിക ക്ലാസുകളിലും പ്രത്യേകം പറയാറുണ്ട് ذാലും സാ ഒക്കെ. فبدل الذين ظلموا ظ ظ ظلموا ظلموا الا ظ فبدل الذين ظلموا قولا قولا غيرا قولا കൗലൻ അല്ല ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണത് അതിൻ്റെ മഖ്റജ്. ഖൗലൻ തൻവീനു ശേഷം ഗ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. ഖൗലൻ ഗൈറല്ലദീ ഗൈറല്ലദീ ഖീല ലഹും ഖീ ഖീല ലഹും ഫഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. فأنزلنا على الذين ظلموا على الذين على الذين ظلموا ظلموا ظلموا ألا ضاد هبيل ترانا استعلاء أكثر ما نعبين ده مدى باقى من ناكي لك ويرن نلقنا ضا ضا ظلموا رجزا رج جي من قلقل شينا شريكم هذا كلكنا رج രിജിസമ്മിന തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. രിജിസമ്മിനസ്സമാ ഇനി മിനസ്സമാഇ സമാ മദ് മുത്തസില് നിർബന്ധമായിട്ടും കൂടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമാഇ بما كانوا يفسقون يفسقون يفسقون അതിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.
1: وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ.

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality.
3: A'udhu billahi min ash-shaytanir rajeem.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സ അൽ ബലൂഷി.

0: പീസ് ഖുർആൻ റേഡിയോ. ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറ യാസീൻ 20 മുതൽ 30 വരെ വചനങ്ങൾ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട്

0: എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമ്മാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തു യാസീൻ 36 മുതൽ 70 വരെയുള്ള ആയത്തുകൾ.

മദീന മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ആലു ഇംറാൻ 55 മുതൽ 62 വരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്.

له. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا

ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിൽ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور أضل على الحياة رحيما.
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം.
4: ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ അൻആം 133 മുതൽ 137 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽ മുഴല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 133 മുതൽ 137 വരെയുള്ള ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 9. വലഇൻ അദഖുന, നാം ആസ്വദിപ്പിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യന്, മിന്ന, നമ്മിൽ നിന്ന്, റഹ്മതൻ, വല്ല കാരുണ്യവും, സുമ്മ, പിന്നീട്, നസഅനാഹ, നാം അതിനെ നീക്കിയാൽ, മിൻഹു, അവനിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലയൂസുൻ, അവൻ ഏറെ നിരാശൻ തന്നെ, കഫൂറുൻ, നന്ദി കെട്ടവൻ.

0: നമ്മുടെ പക്കൽ നിന്ന് വല്ല കാരുണ്യത്തെയും നാം മനുഷ്യന് ആസ്വദിപ്പിക്കുകയും പിന്നീട് അതിനെ അവനിൽ നിന്ന് നാം നീക്കുകയും ചെയ്തുവെങ്കിൽ നിശ്ചയമായും അവൻ വളരെ നിരാശനും നന്ദി കെട്ടവനുമായിരിക്കും.
1: വചനം 10. വലഇൻ അദഖനാഹു, നാം അവന് ആസ്വദിപ്പിച്ചാൽ, നഅമാ, ഒരനുഗ്രഹം, ബാദ, ശേഷം, ദറാ, ദുരിതത്തിന്റെ, മസ്സത്തുഹു, അവനെ ബാധിച്ച, ലയഖൂലന്ന, തീർച്ചയായും അവൻ പറയും, ദഹബ, പോയി, അസ്സയ്യിആത്തു, തിന്മകൾ, അന്നീ, എന്നിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലഫരിഹുൻ, ആഹ്ലാദഭരിതൻ, ഫഖൂറുൻ, അഹങ്കാരി. വല

0: അവനെ ബാധിച്ച ഒരു ദുരിതത്തിന് ശേഷം അവന് നാം ഒരനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിലാകട്ടെ, അവൻ നിശ്ചയമായും പറയും, എന്നിൽ നിന്ന് തിന്മകൾ പോയിക്കഴിഞ്ഞു. അതെ, നിശ്ചയമായും അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമായിരിക്കും.
1: വചനം 11. ഇല്ല, ഒഴികെ, അല്ലദീന, യാതൊരുത്തർ, സബറു, അവർ ക്ഷമിച്ചു, വഅമിലു, അവർ പ്രവർത്തിച്ചു, അസ്സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വഅജ്റുൻ, പ്രതിഫലവും, കബീറുൻ, വലിയ.

0: ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അക്കൂട്ടർ അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ടായിരിക്കും.
1: മനുഷ്യന്റെ പൊതുവെയുള്ള ചില ദുസ്വഭാവങ്ങളെയാണ് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്. സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്നതിനിടക്ക് വല്ല കഷ്ടതയോ ബുദ്ധിമുട്ടോ നേരിടുമ്പോഴേക്കും ഭാവിയെക്കുറിച്ച് നിരാശയും മുമ്പ് ലഭിച്ചിരുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് നന്ദികേടും പ്രകടമാക്കുക. നേരെ മറിച്ച് ബുദ്ധിമുട്ടിലും വിഷമത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ വല്ല അനുഗ്രഹവും സിദ്ധിക്കുമ്പോൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും അഹങ്കാരവും ദുരഭിമാനവും പ്രകടിപ്പിക്കുകയും ചെയ്യുക. ക്ഷമാശീലരും സൽക്കർമ്മികളുമായ ആളുകൾ മാത്രമേ ഈ ദുർഗുണങ്ങൾ തീണ്ടാത്തവരായി ഉണ്ടായിരിക്കുകയുള്ളൂവെന്നും അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഒരു നബി വചനം ഇവിടെ സ്മരണീയമാകുന്നു. തിരുമേനി പറയുന്നു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. അവനൊരു സന്തോഷം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും. അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവനൊരു ദുരിതം ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ഇത് സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ലാത്തതാണ്. ബുഖാരി മുസ്ലിം.
2: വചനം 12. ഫലഅല്ലക, നീ ആയേക്കാം, താരിഖുൻ, ഒഴിവാക്കുന്നവൻ, ബാദ, ചിലത്, മായൂഹാ, വഹി നൽകപ്പെടുന്നതിലെ, ഇലൈക, നിനക്ക്, വദായിഖുൻ, ഇടുങ്ങിയവനും, ബിഹി, അതുമൂലം, സ്വദുറുക, നിന്റെ നെഞ്ച്, അയ്യക്കൂലു, അവർ പറയുന്നതിനാൽ, ലൗല, ഉൻസില, ഇറക്കപ്പെടാത്തതെന്താണ്, അലൈഹി, അവന്, കൻസുൻ, ഒരു നിധി, ഔ, അല്ലെങ്കിൽ, ജാ, വരിക, മഅഹു, അവൻ്റെ കൂടെ, മലക്കുൻ, ഒരു മലക്ക്, ഇന്നമാ, നിശ്ചയമായും തന്നെ, അന്ത, നീ, നദീറുൻ, ഒരു താക്കീതുകാരൻ, വല്ലാഹു, അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെയും വക്കീൽ, ഉത്തരവാദിത്തമേറ്റെടുത്തവൻ.

0: നബിയെ, നിനക്ക് വഹ്യ് അഥവാ ദിവ്യസന്ദേശം നൽകപ്പെടുന്നതിൽ ചിലത് നീ ഉപേക്ഷിക്കുന്നവനും അതുമൂലം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിയവനുമായേക്കും. അങ്ങനെ ഉണ്ടാവരുത്. ഇയാളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ വല്ല നിക്ഷേപവും ഇറക്കപ്പെടുകയോ ഇയാളുടെ കൂടെ വല്ല മലക്ക് വരികയോ ചെയ്യാത്തതെന്താണ് എന്ന് അവർ പറയുന്നതിനാൽ നിശ്ചയമായും നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അല്ലാഹു ആകട്ടെ എല്ലാ കാര്യത്തിലും അധികാരം ഏറ്റെടുത്തവനുമാകുന്നു.
1: മുശ്രിക്കുകൾ നിഷേധത്തിൽ ക്ഷടിച്ചു നിൽക്കുകയും പരിഹാസവാക്കുകളും ദുഷ്തർക്കങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ മനോവേദനയുണ്ടായിരുന്നു. വലഖദ് നഅലമു അന്നക യദീഖു സദ്രുക്, അവർ പറഞ്ഞു വരുന്നത് നിമിത്തം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുവെന്ന് നാം അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഹിജ്ര 97. ഇയാൾ ഒരു ദൈവദൂതനാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് വല്ല നിക്ഷേപവും ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ അവനെ സത്യപ്പെടുത്തുമാറ് വല്ല മലക്കുകളും എന്തുകൊണ്ട് അവനോടൊപ്പം അയക്കപ്പെടുന്നില്ല എന്നും മറ്റുമുള്ള പല കുതർക്കങ്ങളും നടത്തുക അവരുടെ പതിവായിരുന്നു. ഇതുപോലെ വേറെയും പല തർക്കങ്ങളും അവർ ഉന്നയിച്ചിരുന്നതായി ഫുർഖാൻ 7-8, ഇസ്രാ 90-93 മുതലായ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അവരുടെ ഇത്തരം വാക്കുകൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുകയോ അവിടുന്ന് പ്രബോധനത്തിൽ വല്ല അയവോ വിട്ടുവീഴ്ചയോ വരുത്തുകയോ ചെയ്യരുത്. ഭവിഷ്യത്തുകളെ പറ്റി താക്കീത് നൽകുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടമയുള്ളൂ. അത് ചെയ്താൽ മതി, അതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു ആയിക്കൊള്ളും. സകല കാര്യത്തിന്റെയും മുഴുവൻ അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്.
2: വചനം 13. അതോ യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, ഇത് അവൻ കെട്ടിച്ചമച്ചു എന്ന്. ഖുൽ, പറയുക, ഫഅതൂ, എന്നാൽ നിങ്ങൾ വരിൻ, ബിആശിരി, 10 കൊണ്ട്, സുവരിൻ, സൂറത്തുകൾ, മിസ്ലിഹി, അതുപോലെയുള്ള, മുഫ്തറയാത്തിൻ, കെട്ടിച്ചമക്കപ്പെട്ടവയായ, വദുഉ, നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, മനിസ്തതാഅത്തും, നിങ്ങൾക്ക് സാധ്യമായവരെ, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻകുന്തും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ.

0: അതല്ല അവർ പറയുന്നുവോ അവൻ ഇത് കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്ന്? നീ പറയുക, എന്നാൽ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ഒരു 10 സൂറത്ത് അഥവാ അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് സാധ്യമായവരെയെല്ലാം നിങ്ങൾ സഹായത്തിന് വിളിച്ചുകൊള്ളുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: വചനം 14. ഫഇല്ലം യസ്തജീബൂ ലക്കും, എന്നിട്ടവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫഅലമു, അപ്പോൾ നിങ്ങൾ അറിയുവിൻ, അന്നമാ ഉൻസില, ഇത് ഇറക്കപ്പെട്ടുവെന്ന്, ബിഇൽമില്ലാഹി, അള്ളാഹുവിൻ്റെ അറിവോടുകൂടി, വ അൻ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നും, ഇല്ലാ, അല്ലാതെ, ഹുവ, അവൻ, ഫഹൽ അന്തും, ഇനി നിങ്ങൾ ആണോ, മുസ്ലിമൂൻ, കീഴടങ്ങുന്നവർ.

0: ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അള്ളാഹുവിൻ്റെ അറിവോടെ മാത്രമാണത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവനല്ലാതെ ആരാധ്യനേ ഇല്ലെന്നും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനു കീഴൊതുങ്ങുന്നവർ ആകുമോ?
1: സൂറത്തുൽ ഫുർഖാൻ നാലിലും മറ്റും കാണാവുന്നതുപോലെ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതൊന്നുമല്ല, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ ഒരു നുണയാണിത്. വേറെ ചിലർ അവനെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള മുശരിക്കുകളുടെ ആരോപണങ്ങൾക്ക് മറുപടിയാണിത്. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഒഴിവാക്കി നിങ്ങളുടെ ദൈവങ്ങളടക്കം നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും സഹായത്തിന് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഖുർആന്റെ അധ്യായങ്ങൾക്ക് തുല്യമായ ഒരു 10 അധ്യായം നിങ്ങളൊന്ന് രചിച്ചു കൊണ്ടുവരുവീൻ. എന്നിട്ട് ആർക്കും അതിന് കഴിയാതെ വരികയാണെങ്കിൽ കഴിയുകയില്ലെന്ന് തീർച്ച തന്നെ നിങ്ങളുടെ ആരോപണം തികച്ചും പൊള്ളയാണെന്ന് സ്പഷ്ടമായി. അതേ ഖുർആൻ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ അവതരിപ്പിച്ചതാണെന്ന് അതോടെ തെളിഞ്ഞുകഴിഞ്ഞു. എന്നിരിക്കെ ഖുർആനും അതിൻ്റെ പരമപ്രധാന സിദ്ധാന്തമായ തൗഹീദും അംഗീകരിച്ച് മുസ്ലിങ്ങളായി തീരുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഖുർആന്റെ ഇതുപോലുള്ള 10 സൂറത്തുകൾ നിർമ്മിക്കുവാനാണ് ഇവിടെ അവരെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതുപോലെ വേറെ ഒരു ഖുർആൻ കൊണ്ടുവരുവാൻ സൂറത്ത് ഇസ്റാ 88 ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുവാൻ അൽബഖറ 23, 24 യൂനസ് 38 വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരം അവിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വോയിസ് റേഡിയോ എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ. ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം അതിനെ എത്തിച്ചുകൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇന്ന് സൂറത്ത് ഹൂദിലെ 63-ാമത്തെ വചനത്തിന്റെ വിവരണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. നമ്മോട് സംസാരിക്കുന്നു ബഹുമാനായ ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനതിം മിർ റബ്ബി من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച അവരുടെ ആ ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും സമൂദ് ഗോത്രത്തെ അദ്ദേഹം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 63-ാമത്തെ വചനത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് നീ വന്നിട്ടിപ്പോ അതൻഹാനാ അൻ നഅബുദമാ യഅബുദു ആബാഉന. അതൻഹാനാ, നീ വിരോധിക്കുകയാണോ എന്ത്? അൻ നഅബുദ മാ യഅബുദു ആബാഉന, അൻ നഅബുദ ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഇബാദത്തു ചെയ്യുന്നതിനെ. ഞങ്ങൾ ഇബാദത്തു ചെയ്യുന്ന സംഗതി, ആ ഇബാദത്ത് എന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ, പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന ആ ഇബാദത്ത്, അതാണ് ഞങ്ങളും ചെയ്യുന്നത്, അത് നീ വിരോധിക്കണോ? കാരണം നമുക്കറിയാം, അള്ളാഹു ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വളരെ ഗുണകാംക്ഷയോടുകൂടി ആ ജനതയോട് ആ പ്രവാചകന്മാരെന്ത് ചെയ്യും? സംസാരിക്കും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ കുറ്റം, തങ്ങളുടെ സ്രഷ്ടാവും ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലകനുമായ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ ഏറ്റവും ഗൗരവ

0: ബലപൂർവം താക്കീതു ചെയ്തതും അവരെ ഓർമ്മപ്പെടുത്തിയതും ഈ ഷിർക്ക് എന്ന മഹാപാപത്തെയാണ്. പ്രവാചകന്മാർ മുഴുവൻ തങ്ങളുടെ ജനതയെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ഷിർക്കിൻ്റെ നേരെ വിരുദ്ധമായ ഏകനായ സ്രഷ്ടാവിലേക്ക് അവനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാ നബിമാരും നൽകിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത് എന്ന് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ നിങ്ങളല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറുഹു അവനല്ലാതെ, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിക്കണം. കാരണം ഒരാൾ ഇലാഹാകണമെങ്കിൽ, ആരാധിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയും അർഹതയും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ആള്, ആരാധിക്കപ്പെടുന്ന അത് ആരാണോ അതിന് യോഗ്യതയുള്ളവനാകണം. ആ യോഗ്യത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കണം? ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. ആ അല്ലാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്, അതുമാത്രമല്ല, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുണ്ട്. മാത്രമല്ല, എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളിലും വിളിച്ചു തേടിയാലും അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് തുടങ്ങി ഒരുപാട് യോഗ്യതകളും അതിനുള്ള അർഹതയുമുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ യോഗ്യതയും അർഹതയുമുള്ളവനെ ഇലാഹാകാൻ പറ്റുള്ളൂ. ആ ഇലാഹ് അല്ലാഹു മാത്രമുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി അവരെ കാര്യകാരണസഹിതം ഇതിനു മുമ്പ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ഗൗരവപൂർവം താക്കീതു ചെയ്തതുപോലെ സമൂദ് ഗോത്രത്തെയും സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ വിഷയം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തിരിച്ച് അവർക്കുള്ള ന്യായം, ആകെയുള്ളവരുടെ ന്യായം എന്താണ്? അന്നഅബുദു മാ യഅബുദു ആബാഉന, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ ആരാധിച്ചിരുന്ന ആ ആരാധ്യന്മാരെ, ആ പിന്നെ ഇബാദത്ത്, അത് നീ വിരോധിക്കുകയാണോ? മനസ്സിലായില്ലേ? അത് നീ വിരോധിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ആ ചോദ്യത്തിന്, കാരണം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങളെ അധിവസിപ്പിച്ചവൻ, അവനാണ് യോഗ്യതയുള്ളവൻ എന്നല്ലാഹു അല്ലാഹുവിനെക്കുറിച്ച് സ്വാലിഹിനെ വരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അതിനെ മറികടക്കാനുള്ള ന്യായമൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളതാകെയുള്ളത് ഈ ദുർന്യായം മാത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ആരാധിച്ച, ഇബാദത്തു ചെയ്ത ആ ദുർന്യായം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ തൊട്ടടുത്ത വചനത്തിൽ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന വചനം ഈ 63-ാമത്തെ ആയത്താണ്. അദ്ദേഹം ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനാണ്. വആതാനി, അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു, മിൻഹു അവനിൽ നിന്നുള്ള റഹ്മത്തൻ കാരുണ്യത്തിന്. ഫമൻ യൻസുറുനി മിനല്ലാഹി, അപ്പോൾ കാര്യമങ്ങനെയാണെന്നിരിക്കെ ആ അല്ലാഹുവിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുക? ഇൻ അസ്വൈത്തുഹു, നിങ്ങൾ പറയുന്ന ന്യായം കേട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ള ശക്തമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ നിലകൊള്ളുന്ന ഈ വിശ്വാസ നിലപാടിൽ നിന്ന് എൻ്റെ റബ്ബെനിക്കു നൽകിയ കാരുണ്യത്തിനെ ധിക്കരിച്ചുകൊണ്ട്, ഇൻ അസ്വൈത്തുഹു, ഞാനവനോട് നന്ദികേട് കാണിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കളയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ കാര്യം അങ്ങനെയെന്നിരിക്കെ ഫമാ തസീദൂനനി, നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ. ഫമാ തസീദൂനനി, നിങ്ങളെനിക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത് ഗൈറ തഹ്സീർ, നഷ്ടമല്ലാതെ ഒന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്ന പ്രബോധനം നടത്തുന്ന വിഷയം, അതിലേറ്റവും പ്രധാനം തൗഹീദ്, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് വിഷയവും അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകയായോ ഒരു കാര്യവും ഒരു പ്രവാചകനും തൻ്റെ ജനതയെ പഠിപ്പിക്കില്ല. വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ ഒന്നും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ല വഹയിൻ യൂഹ, അദ്ദേഹത്തിന് വ്യക്തമായ അള്ളാഹു പ്രബോധനം വഹിയായി നൽകുന്ന വിഷയമല്ലാത്ത ഒന്നും ആ പ്രവാചകൻ എന്തു ചെയ്യില്ല, തൻ്റെ ജനതയോട് സംസാരിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നമ്മുടെ മേൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിൻ്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീനാണെന്നു പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും പറയുകയാണെങ്കിൽ, നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് നാം പിടിക്കും. അല്ല പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം ഛേദിച്ചു കളയും, കഠിനമായി ശിക്ഷിക്കും. ഈ രണ്ട് വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, രണ്ട് സന്ദർഭങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, മുഹമ്മദ് നബി യാകട്ടെ ഒരു പ്രവാചകന്മാരുമാകട്ടെ അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം കൊണ്ടോ ഒന്നും ഇതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് എനിക്ക് താല്പര്യമുണ്ട്. അതെന്തിൻ്റെ ഭാഗമാണ്? ഞാൻ വ്യക്തമായി എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രമാണത്തിൻ്റെ ന്യായമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുക്കു കാലയ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തു നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ, അല്ലേ, ബയ്യിനത്തണ ബുർഹാനുൻ വയഖീനുൻ, വ്യക്തമായ ദൃഢമായ തെളിവുകളുടെ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ. അവൻ എനിക്ക് വആതാനി മിൻഹു റഹ്മ, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണ്. എന്താ കാരുണ്യം? തഫ്സീർ കാണാൻ പറ്റും, മന്ന അലയ്യ ബിരിസാലത്തിഹി വവഹയിഹി. എന്താ റഹ്മത്ത്? അവൻ എൻ്റെ മേൽ ഔദാര്യമായി എനിക്ക് നൽകി, ബിരിസാലത്തിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള പ്രവാചകത്വം, ആ പ്രവാചകത്തെ തുടർന്നുള്ള വഹി, അതെനിക്ക് നൽകിയിരിക്കെ ഞാൻ നിങ്ങൾ പറയുന്നതിനെ, നിങ്ങൾ ക്ഷണിക്കുന്നതിനെ, നിങ്ങൾ വമാ തദ്ഊനനി ഇലൈഹി, നിങ്ങളെന്നെ ക്ഷണിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ പിന്തുടരുകയോ എന്നദ്ദേഹം ചോദിക്കുകയാണ്. ഒരിക്കലും ന്യായമല്ലാത്ത വർത്താനമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വാദം കേട്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ, അപ്പം നിങ്ങളെ പിന്തുടരണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ന്യായമായ വ്യക്തമായ പ്രമാണമുള്ള അവലംബത്തെ, ആ തെളിവിനെ ഞാൻ അവഗണിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതിലേക്ക് നിങ്ങളനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹു എനിക്ക് വഹി നൽകിയ ഈ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് മായം കലർത്തി നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ കൂടുകയാണെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, കൈകാര്യം ചെയ്യും, ഒരു സംശയമല്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ഫമൻ യൻസുറുനി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് എനിക്ക് സഹായം, രക്ഷ നൽകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ഇന്നെ അസ്വൈത്തുഹു, ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തു ചെയ്യുന്ന, എനിക്ക് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനായി നിങ്ങളോടുള്ള ഗുണകാംക്ഷയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ താക്കീതു ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട ഒരു 63-ാമത്തെ ഈ വചനത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിരക്ക്, ഖുർആൻ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിരക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകൾ: ഒന്ന്, പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ഒരു പ്രബോധകനുണ്ടാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അങ്ങനെയാണ്. ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നതും എന്താണ്? വാക്ക് അറായിത്തും ഇൻ കുന്തു അലാ ബയ്യിനതി മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും പ്രബോധനം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകണം. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സ് ഇളകുന്ന, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പ് പോലും മനസ്സിൽ വെച്ചുകൊണ്ടല്ല അദ്ദേഹം തൻ്റെ ജനതയെ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹ് വഹയി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജനതയെ ഈ നന്മയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥയിൽ ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തെ പ്രബോധനം നിർവഹിച്ച, അള്ളാഹുവിലേക്ക് ക്ഷണിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിലും നമുക്ക് ഗുണപാഠങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുമായി സംസാരിച്ചത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
4: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
6: വ

قتلت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتبعهم

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ ഇന്ന് സൂറത്തു ഗാഫിർ മുതൽ സൂറത്തു അശ്ശൂറ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ്.

ينيب وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു ഗാഫിർ മുതൽ സൂറത്തു അശ്ശൂറാ വരെ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുല്ലാ അൽ മത്രദ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

فبأي آلاء ربكما تكذبان؟

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ അഞ്ചാം ജുസ് പൂർണ്ണമായും നാം കേൾക്കുന്നു. ഹാഫിൽ ഹജ്ജാജ് റമദാൻ.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെ ജുസ് മുഴുവനായും പാരായണം നിർവഹിച്ചത് ഹാഫിൽ ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാ ഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാ ഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാ ഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാ ഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാ ഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio, tuned to reality.
5: പോലുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 411-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 411-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ.
6: മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
0: ഹിഫ്ളുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നന്മയ്ക്ക് അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 30-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ജാഫർ സലഫിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ്

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും ഇന്ന് 30-ാമത്തെ വചനവും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു ക്ലാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും കേൾക്കാനായി 24 മണിക്കൂറും റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണമാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

كذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى

رفع سمكها فسواها وأغطش ليلها وأخرج ضحاها.

وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت

مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا

ارجعي إلى ربك راضية مرضية فادخلي في عبادي.

فلهم أجر غير ممنون فما يكذبك بعد بالدين.

ما القارعة وما أدراك ما القارعة

كسب سيصلى نارا ذات لهب وامرأته حمالة الحطب.

0: الناس.
1: ജസാക്ക് അള്ളാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം. പാരായണം ചെയ്തത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിഷ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിഷ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. هو الله الذي لا اله الا هو هو الله الذي هو الله.
3: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിന്റെ തുടക്കത്തിൽ ഹ ശേഷം അല്ലാഹു ഹ ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇന്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിഷ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാല്ലാഹ്.
4: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ
3: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ.
4: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
3: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
4: ഇല്ലാഹു عالم الغيب عالم عين
3: തൊണ്ടയുടെ മധ്യഭാഗം.
4: عالم الغيب الغيب غين عالم الغيب غين
3: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്.
4: عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده والشهاده
3: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
4: വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാൻ,
3: ഹുവ ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്.
4: ഹുവ ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ
3: അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
4: അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം
3: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
3: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽമലികു അൽമലികു അൽ മലിക് അല്ല അൽ മലിക്കു.
3: മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
4: അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ്
3: ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ-ഖുദ്ദൂസുസ്സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു, അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു, മുഅ്മിന് അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു, മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ, റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ, സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്, ഹ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല, അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ, ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റായിനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു, ഹ, അൽ അസ്മാഉ, ഉ, എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു, തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله عما يشركون هو الله الخالق البارئ المصور هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുഷക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: أعوذ بالله من الشيطان الرجيم.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറയിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഞ്ച് ആറ് ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 5-6 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞു.
1: വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് ഹൂദ് 65-66 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فعقروها فقال تمتعوا في داركم ثلاثة أيام ذلك وعد غير مكذوب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സൂറത്തുൽ ഹൂദിലെ 65-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാഹ്. ആ വചനം ഇപ്രകാരമാകുന്നു: ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനറുത്തു കളഞ്ഞു, വെട്ടി അറുത്തു. ഹൂദ് നബി അലൈഹിസ്സലാമിലൂടെ, അല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് ദൃഷ്ടാന്തമായി അവതരിപ്പിച്ച ആ ഒട്ടകത്തിനെ. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട്, ആ ജനതയോട് പറഞ്ഞു: തമത്തഉ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, സുഖമനുഭവിച്ചുകൊള്ളുക. ഫിദാരിക്കും, നിങ്ങളുടെ വീടുകളിൽ. സലാസത്ത് അയ്യാം, 3 ദിവസങ്ങൾ. ദാലിക വഅദുൻ, അതൊരു വാഗ്ദാനമാണ്. ഗൈറു മക്ദൂബ്, തെറ്റാകാനിടയില്ലാത്ത, കളവാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാകുന്നു. സൂറത്തുൽ ഹൂദിലെ ഈ 65-ാമത്തെ വചനം ഇതിൻ്റെ തൊട്ട് മുമ്പ് വന്ന വചനങ്ങളുടെ തുടർച്ചയാകുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിന് പകരം ഏറ്റവും ഗുരുതരമായ പാപം ഷിർക്കിലൂടെ ജീവിച്ച്, അതേപോലെ എടുപ്പുകളും നിർമ്മാണത്തിലുമൊക്കെ അള്ളാഹു വലിയ കഴിവും ശക്തിയും കൊടുത്ത ആ ജനത അഹങ്കാരികളായി ജീവിച്ചപ്പോൾ, അതിരുവിട്ടപ്പോൾ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവർ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അവർ അദ്ദേഹത്തെ അവഗണിച്ചു, പരിഹസിച്ചു, ദൃഷ്ടാന്തം ചോദിച്ചു. ഒരു പാറയിൽ നിന്ന് ഒട്ടകം വന്നു. ആ ഒട്ടകത്തിന് അവിടെയുള്ളൊരു കിണറ്റിലെ ഊഴമായി വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ടു. അതിനെ സ്വതന്ത്രമായി വിടണമെന്ന് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും അഹങ്കാരികളായ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലൂടെ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാലൽ മലഉ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലില്ലദീന ഇസ്തുദ്ഇഫു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലുൻ മിൻ റബ്ബിഹി ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് അത് തൊട്ടവചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഖാലല്ലദീനസ്തക്ബറു ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ, എന്നാൽ അഹങ്കാരികളായ ആ ജനത അവരുടെ കൂട്ടത്തുനിന്ന് അവർ പറഞ്ഞെന്താ? ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ, ഞങ്ങൾ നിങ്ങൾ വിശ്വസിച്ചതിനൊക്കെ നിഷേധിച്ച് കളയുകയാണ്. നിഷേധിക്കുക മാത്രമല്ല, അവരിലേക്ക് ദൃഷ്ടാന്തമായി നിയോഗിച്ച ആ ഒട്ടകത്തിനെ, ഫഅഖറുന്നാഖത, ആ ഒട്ടകത്തിനവർ അറുത്തുകളഞ്ഞു, വെട്ടിക്കൊലപ്പെടുത്തി. വഅഥൗ അൻ അംരി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വഖാലവർ പറഞ്ഞു, യാ സ്വാലിഹ് ഇഖ്തിനാ ബിമാ തഅദുന ഇൻ കുന്ത മിനൽ മുർസലീൻ. ഇജ് സ്വാലിഹ, നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണെങ്കിൽ നീ കൊണ്ടുവാ. ഇഖ്തിനി ഇഖ്തിന, ഞങ്ങൾക്ക് കൊണ്ടുവാ, ശിക്ഷ കൊണ്ട് വാ. ബിമാ തഅദുന, നീ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ, വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ അങ്ങോട്ട് വരട്ടെ. എത്രമാത്രം അഹങ്കാരത്തിൻ്റെ സംസാരമാണത്. ഈയൊരു സംസാരം ആധുനിക കാലഘട്ടത്തിലും പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലാത്ത വഴികളിലൂടെയുമൊക്കെ ഈ ഇതേ രൂപത്തിൽ ധിക്കാരത്തിൻ്റെ സംസാരങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ പലരും സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇതിൽ നമുക്ക് തീർച്ചയായും ഗുണപാഠങ്ങളുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ മുമ്പിൽ വിനീതവിധേയരായി അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള, എന്നാൽ തങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കിയ വിവേകമുള്ള മനുഷ്യർ ചെയ്യുക. പക്ഷേ അഹങ്കാരം തലക്കു പിടിച്ച, എല്ലാം തികഞ്ഞവരാണ് ഞാനെന്ന അഹങ്കാരത്തിൻ്റെ ബോധം പേറുന്ന പലരും, അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ തൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ള തരത്തിൽ ചിലരെങ്കിലും പ്രതികരണങ്ങളും അവരുടെ ജീവിത ശൈലിയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. സമൂദ് ഗോത്രത്തിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് താഴ്വരകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ വസമൂദല്ലദീന ജാബു സുഹ്ര ബിൽവാദ് എന്ന് ഖുർആൻ പറഞ്ഞു. അത് അവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ നിഅമത്തുകളായി പഠിപ്പിച്ചതാണ്. അവരുടെ ആഹാര സൗഷ്ഠവം, അവർക്ക് ബിൽഡിങ്ങുകൾ എടുപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷി, എല്ലാം റബ്ബവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് അവർ വിനീതവിധേയരായി കീഴൊതുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ നേരെ ധിക്കാരികളായി മാറുകയാണ് ചെയ്തത്. അതിരുവിട്ട് ആ ജനത സഞ്ചരിക്കും.

അല്ലെഹി നബി അലൈഹി സ്വലാം ആരോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിന് ശേഷം നിങ്ങളെ അള്ളാഹു ഇവിടെ പ്രതിനിധികളാക്കി അടുത്ത തലമുറയായി കൊണ്ടുവന്നു, നിങ്ങൾ ഓർക്കണം. ഫബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ സംവിധാനിച്ചു തന്നു. അല്ലേ, കൊട്ടാരങ്ങൾ, പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ വീടുകളുണ്ടാക്കി. അതൊക്കെ ഫദുക്കുറു ആലാ അള്ളാഹി വലാത്ത സൗഫിൽ അർളി മുഫ്സിദീൻ, അള്ളാഹ ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങളൊരിക്കലും തീയരുത്, ഈ ഭൂമിയിൽ കുഴപ്പക്കാരായി മാറരുത്, അതിരുവിട്ട് പ്രവർത്തിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ മാത്രം ഒരു ദൃഷ്ടാന്തമായി ഒട്ടകത്തിനെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് അള്ളാഹു അവരുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതൊക്കെയാണെങ്കിലും അവർ അതൊന്നും കീഴൊതുങ്ങാതെ, ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ശിക്ഷയൊന്ന് കൊണ്ടുവാ എന്നവർ വെല്ലുവിളിക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? അതാണ് സൂറത്തുൽ ഹൂദിൻ്റെ 65-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഫഅഖറൂഹ, അവരതിനെ ആ ഒട്ടകത്തിന് അറുത്തു കളഞ്ഞു, വെട്ടിക്കൊന്നു. ഫഖാല, ആ അതിക്രമം, ഏറ്റവും വലിയ ധിക്കാരം, അവർ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അവരുടെ സ്രഷ്ടാവിന് കീഴൊതുങ്ങുന്നതിന് പകരം അവനെ വെല്ലുവിളിക്കുകയാണ്. അവൻ അവതരിപ്പിച്ച ആ ഒട്ടകത്തെ അറുകല നടത്തിയതിലൂടെ അവർ ചെയ്തത്. ഫഖാല, അപ്പൊ സ്വാലിഹ് നബിയോട് പറയണത്, തമത്തഉ ഫി ദാരികും സലാസത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസം മാത്രമാണ് അവധിയുള്ളത്. ദാലിക വഅദു ഗൈറു മക്ദൂബ്, ഒരിക്കലും കളവാകാനിടയില്ലാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണത്. അതിനിടയിൽ നിങ്ങൾക്ക് ശിക്ഷ വരിക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവരെ പഠിപ്പിക്കുകയാണ്. അവർക്ക് ശിക്ഷ വന്നു എന്നുള്ളതാണ് തൊട്ട ആ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലമ്മ ജാ അംറുനാ നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസി യൗമിഇദിൻ ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നു. ഫലമ്മ ജാ അംറുന, 3-ാം ദിവസം അള്ളാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി സ്വാലിഹൻ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി നമ്മുടെ കാരുണ്യം കൊണ്ട്. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. വമിൻ ഖിസി യൗമി ഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി, ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി, ആ അപമാനത്തിൽ നിന്നും അവരെ നാം മോചിപ്പിച്ചു രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തൻ, ഖവിയ്, അൽ അസീസ്, പ്രതാപവാനും. സൂറത്തുൽ അഅ്റാഫിന്റെ 78-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു അത് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഫഅഖദതുഹുമുർ റജഫതു, ഒരു ഘോരശബ്ദം അവരെ പിടികൂടാണ്. ഫഅസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ, അതോടുകൂടി അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ച് വീണുകയാണ്. അല്ലേ, അള്ളാഹുന്റെ ശിക്ഷ വരികയാണ്. വഅഖദല്ലദീന ളലമു അസ്വൈഹതു ഫഅസ്ബഹു ഫി ദിയാരിഹിം ജാസിമീൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർക്ക് തടുക്കാൻ കഴിയില്ല. 67-ാമത്തെ വചനം അതാണ് പഠിപ്പിച്ചത്. വഅഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടിച്ചു, പിടികൂടി. അസ്വൈഹതു, ഒരു ഘോരശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു. ഫി ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണവരെ പോലെ അവരവരുടെ വീടുകളിൽ ആയിത്തീർന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി. ലേ ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ചു വീണു. വഅഖദല്ലദീന ളലമു അസ്വൈഹതു ഫഅസ്ബഹു ഫി ദിയാരിഹിം ജാസിമീൻ. ഇമാം സഅദി റഹ്മഹുല്ലാ അത് വിശദീകരിച്ചത്, ഫഖത്തഅത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയി ആ ഘോരശബ്ദം കൊണ്ട്. അങ്ങനെ അവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണു അവരുടെ വീടുകളിൽ എന്നാണ്. തീർച്ചയായും ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ വളരെ, സ്വാലിഹ് നബി സ്വലാം എന്ത് ചെയ്തു, അവരിലേക്ക് അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹം അത് അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൻ്റെ വചനങ്ങൾ തൊട്ടടുത്ത
വചനങ്ങളിലൂടെ അല്ലാഹു

0: നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ശിക്ഷ വന്നെത്തിയതിനു ശേഷം അവരോട് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമെന്ന് പറയുന്നത്, അള്ളാഹു വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ജനത, അവരിലേക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു അല്ലേ. ഹാദിഹി നാഖത്തുല്ലാഹിലക്കും ആയ, ആയത്ത് എന്നാണ് ആ ഒട്ടകത്തിനെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത്. ഹാദിഹി നാഖത്തുൻ ശരീഫത്തുൻ ഫാളിലത്തുൻ ലിഇളാഫതിഹ ഇലല്ലാഹി, നാഖത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് അതിനെ അല്ലേ, അതിൻ്റെ ശ്രേഷ്ഠത ലിഇളാഫതിഹ ഇലല്ലാ, അള്ളാഹുവിലേക്ക് അതിനെ ചേർത്തു പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടാവും. ലക്കും ഫിഹ ആയത്തുൻ അളീമ, ജനങ്ങളെ നിങ്ങൾക്കതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. എന്നിട്ട് അതിന് ലഹാ ഷിർബുൻ വലക്കും ഷിർബുൻ യൗമൻ മാലവും, നിങ്ങൾക്ക് ഊഴമുണ്ട് വെള്ളം കുടിക്കാൻ, ആ ഒട്ടകത്തിനും ഊഴമുണ്ട്. കാരണം വഖാന ഇന്ദഹും ബിഇറുൻ കബീറ, അവരുടെ അടുക്കൽ വലിയൊരു കിണറുണ്ടായിരുന്നു. വഹിയാൽ മാറൂഫ ബിബിഇറിൻ നാക്ക, ബിഇറുൻ നാക്ക എന്ന് പിന്നീട് ആ കിണറ് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യത്തനാവബൂനഹ ഹും വന്നാക്ക, ഊഴമിട്ടുകൊണ്ടാണ് അവർക്കും ആ ഒട്ടകത്തിനും വെള്ളം കുടിക്കാനുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നത്. ആ ഒട്ടകത്തിൻ്റെ പാല് അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഫദറൂഹാത് കുൽഫി അർദില്ല, അള്ളാഹുവിൻ്റെ ഭൂമി അല്ലേ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് തിന്ന് നടക്കട്ടെ. അവിടെ അള്ളാഹുവിലേക്കാണ് ഭൂമിയെയും ചേർത്ത് പറഞ്ഞത്. വലാ തമസ്സൂഹ ബിസൂഇൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ ആക്രമിക്കരുത്, ഒരു തലത്തിലുള്ള ഉപദ്രവം അതിന് വരുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയഖുദക്കും അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന് വളരെ ഗൗരവപൂർവം സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ പിന്നെ വളരെ അഹങ്കാരത്തിൻ്റെ വാർത്തയാണ് അവർ വർത്തമാനമാണ് അവർ കൈക്കൊണ്ടത്. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, കണ്ടോ, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് അഹങ്കാരികളായ ആളുകൾ സത്യത്തിനെതിരെ, ഇസ്തക്ബറൂ എന്ന് പറഞ്ഞാൽ തക്കബ്ബറൂ അനിൽ ഹഖ്, ഹഖ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കണ്ടാലും തങ്ങൾക്കുള്ള പദവികളും തങ്ങളുടെ സ്ഥാനങ്ങളും തങ്ങളുടെ സൗകര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അല്ലെങ്കിൽ തങ്ങളല്ലത് പറഞ്ഞത്, തങ്ങളുടെ വഴിയല്ലത് വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കത് റോളില്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹക്കു സ്വീകരിക്കാതെ തങ്ങളുടെ നിലപാടിൽ, തങ്ങളുടെ വിഡ്ഢിത്തത്തിൽ, തെറ്റായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, ശാഠ്യം പിടിക്കുന്ന ആളുകൾ ഏതു കാലത്തും ഉണ്ടാകും. അത് നമുക്കുള്ളൊരു പാഠമാണ്. ഖാൽ മലഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി അല്ലേ, അവർ പറഞ്ഞു ലില്ലദീനസ്തുദ്ഇഫു വലമ്മാ കാനൽ മുസ്തദ്അഫൂന ലൈസു കുല്ലുഹും മുഅ്മിനീൻ ഖാലു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി, നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ, അവൻ സത്യവാനാണോ കളവാണോ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണോ, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ആശയക്കുഴപ്പുണ്ടാക്കുക, ഭീഷണിപ്പെടുത്തുക, പല തരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, വെല്ലുവിളിക്കുക, പ്രലോഭിപ്പിക്കുക, ഏതു കാലത്തും സമൂഹത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ഇവിടെയും സ്വാലിഹ് നബിയുടെ ജനതയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ ഇതിൻ്റെ നമുക്കുള്ള ഗുണപാഠം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിൽ കൂടുതൽ വിശ്വാസ്യതയും ബോധ്യവും നമുക്കുണ്ടാവുകയും കൂടുതൽ വിനീതരായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയും ചെയ്യുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. കാരണം എത്രമാത്രം നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും സമൂഹത്തിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിലും നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും എല്ലാം തകർന്നടിയുന്ന നിമിഷങ്ങളാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്നെത്തുമ്പോൾ സംഭവിക്കുക എന്നുള്ള വളരെ ഗൗരവപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ജനതക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയും ആ ശിക്ഷയെ വരുമ്പോൾ സ്വാലിഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വാസികൾക്കായിരിക്കും അന്തിമ വിജയമെന്നും അഹങ്കാരികളുടെ പതനം ഭൂമിയിൽ തന്നെ കൺമുമ്പിൽ അവർക്ക് സംഭവിക്കാനുള്ളതാണെന്നുമെന്നുള്ള ഒരുപാട് പാഠങ്ങളാണ് ഈ 65-66 വചനങ്ങളെല്ലാം. 67-ാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു നബിയിന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 65-66 വചനങ്ങളാണ് നാം പഠിച്ചത്. സമൂദ് ഗോത്രം, അതിന്റെ അനിവാര്യമായ പതനം വിശദീകരിക്കുന്ന ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുണ്ടായിരുന്നത് ജംഷീർ സലാഹി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: Peace Radio, tuned to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നാം എല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ള ആ ഒരു വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നാം എല്ലാവരും ഒരു ദിവസം നമ്മൾ എത്ര നേരം അതിന് ചെലവഴിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യലുണ്ട്. നമ്മളെല്ലാം സ്കൂളത്തെ പഠനവും അതേമാതിരി മറ്റു ഈ ഭൗതിക ജീവിതത്തിലെ പഠനവും നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കുന്നു അതിനെക്കാട്ടിയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മളൊരു ലൈഫിലെ എയിം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിനെ പറ്റിയിട്ട്. സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കാണാം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിദ്ദിക്രി, ആലോചിച്ച് മനസ്സിലാക്കാൻ. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, ആലോചിച്ച് മനസ്സിലാക്കുന്നതായി ആരെങ്കിലും ഉണ്ടോ? അപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അയച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എത്ര പേര് നമ്മൾ അതിന് സമയം കണ്ടെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ പഠിക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സമയം അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാം. അപ്പം എല്ലാ ഞായറാഴ്ചകളും നടക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഇന്നത്തെ നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടി പറയോ. ശദ. ഓക്കെ ശദ, എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം? ആ ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. മാഷാല്ലാ. ഓക്കെ, മദ്രസയിൽ പോകാറുണ്ടോ? ഓക്കെ, അപ്പോ സ്കൂളിൽ മാത്രാണല്ലേ പോകുന്നത്? ഓക്കെ ഓക്കെ, ഹോസ്റ്റലാണല്ലേ. ഓക്കെ, ഇതിനു മുന്നേ ടെലിക്യൂസിലേക്ക് വിളിച്ചിരുന്നോ? ഖുർആൻ ടെലിക്യൂസിലേക്ക്? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കലുണ്ടല്ലേ? അല്ല, ഇതിനെ മുന്നത്തെ ആഴ്ച വിളിച്ചിരുന്നോ? കഴിഞ്ഞ വീക്ക്?
3: ഇല്ല.
2: ഇതിന് മുന്നേ സമ്മാനം നീ നേടിയിരുന്നോ? അല്ല ഇത്. ശ്രദ്ധ എത്ര ജുസ് ഹിഫ്ലാക്കി? മൊത്തം ഖുർആൻ പഠിക്കുന്നില്ലേ ഇപ്പം? ഓക്കെ, എത്ര ജുസ് ഹിഫ്ലാക്കി? എത്രയാണ്? ആറ് ജുസ്. ഓക്കെ, ഏതൊക്കെ ആറ് ജുസ് ആണത്? ബാക്ക് നിന്നാണോ മുന്നിൽ നിന്നാണോ? എങ്ങനെ? ക്ലിയർ ആയിട്ട് പറയോ, വോയിസ് ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ്. ശ്രദ്ധ ആറ് ജ്യൂസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മള് ടെലികിസിൽ ചോദിക്കുന്ന പോർഷന് പറഞ്ഞാല് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ് ഇൻഷാല്ല. അപ്പൊ റെഡിയല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാല്? ഇൻഷാല്ല. അപ്പം അറിയാലോ, അപ്പൊ മൂന്ന് ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാല് സമ്മാനം ഉണ്ടാവും ഇൻഷാല്ല. ഇപ്പൊ തുടങ്ങല്ലേ ഇൻഷാല്ല. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا. ബാക്കി ഒതുക്കോ.
3: وقالوا لا تذرني آلهتكم ولا تذرني ودا ولا سواعا ولا يغوث ويعوق ونسرا لقد ضللوا كثيرا ولا تزد الظالمين إلا ضلالا مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا.
2: اوكي اوكي ما شاء الله. مدي مدي مدي. اوكي. അപ്പം ഫസ്റ്റ് ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നല്ല നല്ല പറയണാണ്. അതേപോലെ തജ്വീദൊക്കെ കൃത്യമായിട്ട് ഓതി പാലിച്ചിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങല്ല എന്നാല്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

എന്നാ ഈ പുതിയ വചനങ്ങൾ ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു തരാം ഇൻഷാല്ലാ.

0: സൂറത്തുൻ നാസിയാത്ത്. സൂറത്തുൻ നാസിയാത്ത് ആണോ ശരിയുള്ള ആൻസർ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇത് തന്നെയാണോ? ഉറപ്പാണോ? സൂറത്തുൻ നാസിയാത്ത് ഉറപ്പാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂറത്തുൻ നാസിയാത്താണ് ശരിയായുള്ള ഉത്തരം ഇൻഷാല്ല. അപ്പൊ അങ്ങനെ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. നമുക്കുള്ളത് ആകെ ഒരു ചോദ്യമാണ്, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. റെഡിയാണോ? ഓക്കെ, അവസാനത്തെ ചോദ്യം ഈസിയാണ് ഇൻഷാല്ല. ഇപ്പൊ ചോദ്യം ഇതാണ്, സൂറത്തു തീൻ, സൂറത്തു തീൻ അറിയില്ലേ? ആ സൂറത്തു തീനില് എത്ര ആയത്തുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയണം, ചെറിയൊരു സൂറത്താണ്, അപ്പൊ അതിൽ എത്ര ആയത്തുകളുണ്ട്, ആയത്തിന്റെ എണ്ണാണ് പറയേണ്ടത് ഇൻഷാല്ല. അവിടെ ആരും അടുത്ത് ആരും ഇല്ലാലോ, ഖുർആൻ തുറന്നു വെച്ചിട്ടില്ലാലോ. എട്ട് ആയത്താണ് പറഞ്ഞിട്ടുള്ളത്. എട്ടായത്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഉറപ്പാണോ? ഓക്കെ, അപ്പം എട്ടാണ് ശരിയായുള്ള ഉത്തരം ഇൻഷാല്ല. അപ്പൊ അൽഹംദുലില്ലാ, മൂന്ന് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധ. അപ്പൊ ഇൻഷാല്ല, അപ്പം പ്രത്യേക സമ്മാനം പി സി ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ല, അപ്പൊ ഇനിയും ടെലികിസിലേക്ക് വിളിക്കണം, എല്ലാ ആഴ്ചയും വിളിച്ചോണ്ടിരിക്കണം ഇൻഷാല്ല. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഇല്ലേ പി സി ഡിയില്? ആ അവിടെ അഡ്രസ് ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ ഇൻഷാല്ല. ഓക്കെ, അപ്പൊ വീട്ടിൽ എല്ലാരോടും സലാം പറയണം ഇൻഷാല്ല. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഇദാൻ മുഹമ്മദ്.
0: പേരൊന്നും കൂടി പറയോ.
1: ഇദാൻ മുഹമ്മദ്.
0: സ്പെല്ലിംഗ് ഒന്ന് പറയോ, സ്പെല്ലിംഗ് എന്താണ്?
1: LIDHAN.
0: ഓക്കെ, ലിദാൻ മുഹമ്മദോ?
1: ആ
0: ആ. ഓക്കെ, മാഷാല്ലാ. അപ്പം ലിദാൻ എവിടുന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് സ്ഥലം?
1: തിരൂർ.
0: ഓക്കെ ഓക്കെ. ലിദാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് സ്കൂളില്? ആറാം ക്ലാസ്സില്. മാഷാല്ല. മദ്രസയില് പോകാറില്ലേ? അതെന്താ മദ്രസയില് പോകാത്തെ, സ്കൂള് മാത്രേ ഉള്ളൂ? ഓക്കെ, ഇതുവരെ മദ്രസയിൽ പോയിട്ടില്ല. അപ്പൊ പോയിരുന്നു, ഇതിനു മുന്നേ പോയിരുന്നു, ഇതിനു മുന്നേ മദ്രസയില് പോയിരുന്നു. ഇപ്പം അന്ന് നിർത്തിവെച്ചത് പിന്നെ അതെന്താണ് നിർത്തിവെച്ചത് മദ്രസ പോക്ക്? ഒന്നുമില്ല. ഖുറാൻ പഠിക്കുന്നുണ്ട് ഇപ്പൊ വന്നാല്? ഖുറാൻ ഹിഫ്ളാക്കുന്നുണ്ടോ? ഓക്കെ, അത് എവിടുന്നാണ് പഠിക്കുന്നത്? അപ്പം സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്?
1: ഓൺലൈൻ ക്ലാസ് ഉണ്ട്.
0: ഓൺലൈൻ ക്ലാസ്, മാഷാല്ല. ഓക്കെ, അപ്പം ഡെയിലി പഠിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ടോ ഖുറാന്? ഇന്നുണ്ടായിരുന്ന ക്ലാസ്? ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് എത്ര ജുസ് ഹിഫ്ലാക്കി ഖുറാനില്? മൂന്ന് ജുസ്, മാഷാല്ല. ഏതൊക്കെയാണ് ആ മൂന്ന് ജുസ്? മാഷാല്ല, മൂന്ന് ജുസും പക്കല്ലേ? എവിടുന്ന് ചോദിച്ചാലും ഉത്തരം പറയില്ലേ. ഓക്കെ ഓക്കെ, അങ്ങനല്ലേ. അപ്പൊ ഞാൻ ഇൻഷാല്ല, അപ്പൊ ഇന്ന് അവസാനത്തെ രണ്ട് ജ്യൂസ് ചോദിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത് ഇൻഷാല്ല. അപ്പൊ നമ്മള് ടെലികിസിൽ അങ്ങനെയാണ് നമ്മളെ പോർഷൻസ് വരുന്നത്. അപ്പൊ ഈ അവസാനത്തെ രണ്ട് ജ്യൂസ് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ, റെഡിയല്ലേ? ഞാൻ ചോദിച്ചാല് ഉത്തരം പറയില്ലേ, കറക്റ്റായിട്ടുള്ള ഉത്തരം പറയില്ലേ ഇൻഷാല്ല. എന്നാ പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് നീങ്ങാം. അപ്പം ആ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം, അപ്പം അതില് മൂന്നെണ്ണത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാല് സമ്മാനം ഉണ്ടാവും. ലിദാന് സമ്മാനം വേണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, أعوذ بالله من الشيطان الرجيم فأقبل بعضهم على بعض يتلاومون

0: Moon. Va, ¿qué os digo?
1: Que doy con la tabula, el ángulo de expert. ذلك العذاب والعذاب الآخرة أكبر لو كانوا يعلمون.
0: ബാക്കി ഒതിക്കോ, ബാക്കി ഒതി കറക്റ്റ് ആണ്. അടുത്തായിട്ട് ഒതിക്കോ. കദാലിക്കൽ അദാബ് വൽ അദാബുൽ ആഖിറത്തി അക്ബർ ലൗ കാനൂ യഅലമൂൻ.
1: ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാതിൻ നഈം. അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അതൽകും
0: أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون. ഓക്കെ, കുഴപ്പമില്ല. അപ്പം രണ്ട് മൂന്ന് ആയത്ത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ നല്ല ട്യൂണിലും അതേമാതിരി തെജ്വീദോടെ ഓതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇതാന്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ലിതാൻ റെഡിയാണല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്.
2: ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.

0: ഇപ്പൊ ആയത്ത് ഇപ്പൊ ഓതിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം.
1: ശരിക്കും കേൾക്കണില്ല, ഒന്നും കൂടി പറയോ?
0: ഓക്കെ, ഒന്നും കൂടി പറയാൻ ചെയ്യാം.

ഇപ്പൊ ക്ലിയർ ആണോ ചോദ്യം? ഇപ്പം ക്ലിയർ ആണോ ചോദ്യം? ആ ഇപ്പൊ പെട്ടെന്ന് പറയണം, നമുക്ക് ഇനിയും കുറെ കോളർമാരൊക്കെ ഇല്ലേ. ലിതാൻ, ഇപ്പൊ ഓരോ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യല്ലേ. ഹാക്കയാണോ? കുറച്ചും കൂടി ഒന്ന് താഴത്തേക്ക് വാ. ഹാക്കല്ല, ഹാക്ക കഴിഞ്ഞ് കുറച്ച് താഴത്തേക്കുള്ള സൂറത്തുകൾ ഏതൊരു സൂറത്താണ്? ലിതാരും പഠിച്ച ഭാഗത്തു നിന്ന് തന്നെ തോന്നി ചോദിച്ചിട്ടുള്ളത്. ഇരുപത്തി ഒമ്പതാമത്തെ ജുസെന്നാണ് ചോദ്യം. ഇനെന്തായാലും പറയണം, ഇനെന്തായാലും പറയണം. സൂറത്തു നൂഹ് അല്ലല്ലോ. ഒരു ചാൻസും കൂടിയും, ഈ ഒരു ചാൻസിൽ പറയണം. എന്താണ്? മാരിജോ? ഇല്ലല്ല, മാരിജ് കുറച്ചുകൂടി ബാക്കോട്ടായി ഇല്ലേ. ചെറിയ ചെറിയ ആയത്തല്ലേ ഞാൻ ഓതിയത്. ഏത് സൂറത്തിലാവും? നൂന്. ഓ, ലിതാന് ബാക്കോട്ടേക്കാണ് പോണത്. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി താഴത്തേക്കാണ്. അപ്പം ഞാൻ എന്നാ ഉത്തരം പറയട്ടെ എന്നാല്? കിട്ടിയോ? എന്നാ പെട്ടെന്ന് ആ, എന്നൊന്നും കൂടി ഞാൻ ഓ ഓത്തരം ഒന്നും കൂടി, ഒരായത്തും കൂടി ഓത്തരം എക്സ്ട്രാ.

0: في سقر. മാ സലകകും ഫീ സഖർ. ഏത് സൂറത്തിലാണത്? ചോദ്യത്തിലുള്ള ഉത്തരം അറിയോ? പെട്ടെന്ന് പറയണം, ഞാൻ ക്ലൂ തന്നില്ലേ? 29-ാമത്തെ ജുസിലാണ്. അതേപോലെ അറിയൂല, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഓദ്യ വചനങ്ങൾ സൂറത്തുൽ മുദ്ദസ്സിർ. സൂറത്തുൽ മുദ്ദസ്സിർ പഠിച്ചില്ലേ? ഇതാണ്. ആ കുഴപ്പമില്ല. അപ്പം ആദ്യമായിട്ടാണോ ഖുർആൻ ടെലിഗസിലേക്ക് വിളിക്കുന്നത്? അല്ല, ഇതിന് മുന്നേ വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിരുന്നോ? ഇതിന് മുന്നേ വിളിച്ചിട്ട്. മാഷാല്ലാ. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഇനിയും കുറെ അവസരങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് ഇനി ഇപ്പൊ അടുത്തയച്ച ഉണ്ടാവും, അതിന്റെ അപ്പുറത്തയച്ച ഉണ്ടാവും. അപ്പൊ അടുത്തയച്ച എന്തായാലും വിളിക്കണം ടെലിഗസിലേക്ക് ലിതാന്. ഓക്കെ, അപ്പം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇൻഷാല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാ, ഇനി അടുത്തയച്ചത്തേക്ക് മുന്നേ എന്ത് ചെയ്യാ, ലിതാന് ഈ പഠിച്ച രണ്ട് ജ്യൂസ്, മെയിൻ ആയിട്ട് അവസാനത്തെ രണ്ട് ജ്യൂസ് എന്ത് ചെയ്യാ, നല്ലോണം നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യാ. എന്നിട്ട് ഫുള്ള് തറ പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ അടുത്തൊരു തവണ നമുക്ക് എന്തെങ്കിലും സമ്മാനം നേടണം. റെഡി അല്ലേ? ഓക്കെ, അപ്പം അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഓക്കെ, അപ്പം എല്ലാവരോടും സലാം പറയണം വീട്ടിലെല്ലാവരോടും ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഇതോടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഖുർആൻ ടെലിക്കിസിലെ എപ്പിസോഡിൽ കുറേ കോളർമാർ വിളിച്ചു, അല്ലെ, കുറേ പേരൊക്കെ സമ്മാനം നേടി, കുറേ പേരൊക്കെ പങ്കെടുത്തു, അൽഹംദുലില്ലാ. അപ്പോൾ ഇതേമാതിരി നമുക്ക് എല്ലാ ആഴ്ചയും ഇതേ സമയം എല്ലാ ഞായറാഴ്ചകളിലും 4 മണി to 6 മണി വരെ ആണ് ആ ഒരു സമയം. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അപ്പം ഇന്ന് ഖുർആൻ ടെലിക്കിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പീസിലിൻ്റെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്കിസ്. കൂടെ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാഷാ ജസാക്കും ലഹേർ. നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അലുംറാൻ 133 മുതൽ 145 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷ അള്ളാ ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങളിതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നിസ 116 മുതൽ 126 വരെ വചനങ്ങൾ ശൈഖ് റാദ് അൽ ഖുർദി പാരായണം ചെയ്തത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

ജിബാലു നുസിഫത്ത്. സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ. ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ. ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. فَالْفَارِقَاتِ فَرْقَا. فَالْفَارِقَاتِ فَرْقَا. فَرْقَا قَافِنُ പകരം കാഫ് ആകുന്നത്. ഫർഖ, ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ്

0: നാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽഫാരിഖാതി ഫർഖാ എന്ന് തന്നെ പറയുക. ഫൽമുൽഖിയാതി ദിക്റാ ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ ഔ നുദ്റാ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ ഉദ്റൻ ഔ നുദ്റാ. ഇന്നമ തുഅദൂന ലവാഖിഅ, ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫഇദൻ നുജൂമു തുമിസത്, ഫഇദൻ നുജൂമു തുമിസത്, തോ തുമിസത്, അവിടെ തോ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വാനുച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്, വഇദസ്സമാഉ ഫുരിജത്, വഇദൽ ജിബാലു നുസിഫത്, വഇദർ റുസുലു ഉഖിതത്, വഇദർ റുസുലു ഉഖിതത്.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശദ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശദ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശദ്ദ്.
1: വഇദർ റുസുലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്,
0: ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്, ഉജ്ജിലത് ജീമിന് ശദ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത്
1: ലിഅയ്യി യൗമിൻ ഉജ്ജിലത് ലിയൗമിൽ ഫസ്ലി വമാ അദ്രാക മാ യൗമുൽ ഫസ്ലി.
0: രണ്ട് സ്ഥലത്തും ഫസ്ലിൻ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്രാക മാ അദ്രാ അദ്രാ, റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്രാക,
0: അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക.
1: വമാ അദ്രാക മാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലുയൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലുയൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലുയൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 16-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിൻ്റെ അവതരണം എന്ന് പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 184-ാം വചനത്തിൽ നോമ്പിൻ്റെ ആയത്തുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന ഭാഗം വിശദീകരിക്കവേ ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ വിധി മൻസൂഖ് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് വിശദീകരിച്ചത്, അവരുടെ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ തെളിവുകളും. ഇനി നമ്മൾ ഇന്ന് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടില്ല, ഈ ആയത്ത് മൻസൂഖത്ത് അല്ല, ഇത് മുഹ്കമത്താണ്, വിധി പ്രാബല്യത്തിലുള്ള വചനമാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൽ സുപ്രധാനി അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ പാരായണത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമ മിസ്കീൻ എന്നതിൽ വഅലല്ലദീന യുതവഖൂനഹു ഫലാ യുതീഖൂനഹു ഫിദിയതുൻ തആമ മിസ്കീൻ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്, പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ വഅലല്ലദീന യുതവഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസം പേറി നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, ഫലാ യുതീഖൂനഹു, അങ്ങനെയായാൽ അവർക്ക് പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഫിദിയയായി നൽകിയാൽ മതിയാകും. ഇങ്ങനെ ഓദി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലൈസത്ത് ബിമൻസൂഖത്തിൻ, ഈ ആയത്തൊരിക്കലും മൻസൂഖത്തല്ല, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമല്ല. പിന്നെ ഈ ആയത്തിൽ പറയുന്ന വഅലല്ലദീന യുതീഖൂനഹു, അവർ ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറത്തു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ്, വയോധികന്മാരാണ്. ലാ യസ്തതിയാനി അയ്യസൂമ, അവർക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുകയില്ല. ഫയുത്വഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീനൻ, അതിനാൽ തന്നെ അവർ ഓരോ നോമ്പിൻ്റെ സ്ഥാനത്തും ഒരു സാധുവിന് മിസ്കീനിന് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. മിസ്കീനൻ വാഹിദൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിൻ്റെ സ്ഥാനത്ത്. അദ്ദേഹം ആയത്തിൻ്റെ ബാക്കി ഭാഗം മോദി ഫമൻ തത്തവ്വ അഖൈറൻ, ഇനി മറ്റൊരു മിസ്കീനിന് താമ മിസ്കീൻ ആഹർ, മറ്റൊരു മിസ്കീനിന് കൂടി ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, അതാണ് ഇവിടെ ഫമൻ തത്തവ ഖൈറൻ എന്നതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത്, ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അത്തരക്കാർക്ക് ഉത്തമം. വ അന്തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫല യുറഖസു ഫീ ഹാദാ ഇല്ല ലില്ലദീ ലാ യുതീഖു സിയാമ ഔ മരീദുൻ ലാ യുഷ്ഫ, നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകപ്പെടാത്തത് നോമ്പിന് സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ, ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു നിവേദനമാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ്, ആയത്ത് മൻസൂഖത്തല്ല, പിന്നെയോ ആയത്ത് മുഹ്കമത്താണ്. അപ്പോൾ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധജനങ്ങളാണ് ഉദ്ദേശം, വൃദ്ധരായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് ക്ലേശപ്പെട്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർ നോമ്പെടുക്കേണ്ട, അവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഫിദിയയായി നൽകിയാൽ മതി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിന് നേരെ വിപരീതം, ആയത്ത് അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ആയത്ത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ തുടക്കത്തിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ ക്ലേശപൂർണമായിരുന്നു, നോമ്പ് ശീലമല്ലാത്തത് കാരണത്താൽ. അതുകൊണ്ട് നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും ഇളവുള്ള നിലക്കായിരുന്നു ഇതിൻ്റെ വിധി. പിന്നീട് ആ വിധി ദുർബലപ്പെടുത്തി. ഫമൻ ഷഹിദ മിൻകും മുഷ്ഹറ ഫല്യസും, റമദാനിന് ഷാഹിദാകുന്നവർ സാക്ഷിയാകുന്നവരെല്ലാവരും നോമ്പെടുക്കണം എന്നുള്ള വിധി നിർബന്ധമാക്കിയത് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പൊ ഒന്നാമത്തെ അഭിപ്രായവും രണ്ടാമത്തെ അഭിപ്രായവും നേരെ വിപരീതം ആയിട്ടാണ് ഉള്ളത്. പക്ഷെ വ്യത്യസ്ത ആശയങ്ങളെയാണത് പ്രദാനം ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ വാലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ താം മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയത്ത് അതിന്റെ മൻതുഖ് നേർ വായന തേടുന്നത് എന്താ? വാലല്ലദീന യുതീഖൂനഹു, പ്രയാസപ്പെട്ട് നോമ്പിന് സാധിക്കുന്നവർ, ഫിദിയത്തുൻ താം മിസ്കീൻ, അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകിയാൽ മതി എന്നാണ്. അപ്പൊ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാർ അവിടെ ഇബ്നു അബ്ബാസിനെ പോലെ വൃദ്ധരായ അഷൈഖുൽ കബീർ വൽ മറഅത്തുൽ കബീറ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ എന്നിവരിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അവർ ഈ വാലല്ലദീന യുതീഖൂനഹു എന്നതിനെ ബാധകമാക്കി അവർ ഫിദിയ നൽകിയാൽ മതി എന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പിൽക്കാലക്കാർ, ഈ വാലല്ലദീന യുതീഖൂനഹു എന്ന ഹു എന്നുള്ള ദമീറിനെ, സർവനാമത്തെ പിന്നിലേക്ക് ഫിദിയത്തുൻ താമ മിസ്കീൻ, താമിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞത് വാലല്ലദീന യുതീഖൂനഹു, അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവർ, അവർ ഫിദിയത്തുൻ താമ മിസ്കീൻ, മിസ്കീൻ അന്നം നൽകണം പ്രായശ്ചിത്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെ കുറിച്ചാ ഇത് പറഞ്ഞത്? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ, അവർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഹർ, മറ്റു ദിനങ്ങളിൽ നിന്ന് ആ നോമ്പ് ഒഴിവാക്കിയ എണ്ണം അവർ നോമ്പെടുക്കൽ ബാധ്യതയാണ്, അവർ വീട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം വാലല്ലദീന യുതീഖൂനഹു, ഒരഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ, സാധിക്കുന്നവരാണ് എങ്കിൽ, ഫിദിയത്തുൻ താ മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അവർ ഫിദിയ നൽകണം. ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. സാധാരണ ഈ സർവനാമ സ്വരം ദമീർ അത് മുമ്പിലേക്കാണ് മടങ്ങുക, പക്ഷെ ഭാഷയിൽ അത് പിന്നിലേക്ക് മടങ്ങുന്ന വിഷയമുണ്ട്, അതും അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പൊ ഇവിടെ ആ നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. രോഗം കാരണത്താൽ യാത്രയിലായിരിക്കെ നോമ്പ് നോൽക്കാതെ പിന്നീട് നോറ്റി വീട്ടുന്ന ആ ആളുകൾ, അവർ മിസ്കീൻ്റെ ഭക്ഷണം സാധിക്കുമെങ്കിൽ നൽകണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതൊരു പ്രബലപ്പെട്ടൊരു അഭിപ്രായമല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം വന്നത് ഞാൻ തഫ്സീറുകൾ വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഇവിടെ നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഫിദിയത്തുൻ എന്ന് പറഞ്ഞതിൽ പറഞ്ഞു ഫിദിയത്ത്, പ്രായശ്ചിത്തം, കെഫാറത്ത് എന്നാണ്. കെഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കറിയാം സിത്തിറിനെയാണ് അറിയിക്കുന്നത്, മറക്കുക, മൂടുക എന്നുള്ളത്. മാ യുഗത്തി അൽ ഇസ്മ്, തെറ്റിനെ മറക്കുന്നത്, പൊതിയുന്നത് എന്നതാണ് കഫാറത്തിൻ്റെ വിവക്ഷ. ആ അർത്ഥമാണ് നമ്മളിവിടെ നൽകിയത്, പ്രായശ്ചിത്തം എന്ന്. ഫിദിയ, ഇപ്പോൾ ഒരു ബന്ദി ഉണ്ട് എങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ, ആ ബന്ദിയെ മോചിപ്പിക്കാൻ ഫിദിയ നൽകും, മോചന ദ്രവ്യം. വ ഫദൈനാഹു ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞില്ലേ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി അറുക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കബ്ഷിനെ, ആടിനെ അവതരിപ്പിച്ചു, എന്നിട്ട് അതിനെ ഫിദിയയാക്കി, ആടിനെ അറുക്കൽ ഫിദിയയാക്കി, അതിനാണ് വഫദൈന എന്നാണ്, അതിൽ നിന്നാണ് ഈ ഫിദിയ. സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബദലുല്ലദി യതഖല്ലസു ബിഹിൽ മുകല്ലഫു മിൻ മക്രൂഹിൻ തവജ്ജഹിലൈ. ഒരു ദാസൻ താൻ നേരിട്ട, താൻ അഭിമുഖീകരിച്ച ഒരു അനിഷ്ടം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകുന്നതാണ് ഫിദിയ. ഒരു ദാസൻ താൻ അനിഷ്ടത്തിലേക്ക് തിരിഞ്ഞു, അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാൻ, രക്ഷപ്പെടാൻ പകരം നൽകുന്നതെന്തോ അതൊക്കെ ഫിദിയയാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ. ഇവിടെ ഫിദിയ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതിനാൽ അതിന് കൊടുക്കേണ്ട ബദലാണ്, പകരമാണ്. ഖതാദ ഇബ്നു ദാമസുദൂസി അനസ് റളിയല്ലാഹു തആലാനെ കുറിച്ച് പറയുന്നുണ്ട്, ദഉഫ അനസ് ഇബ്നു മാലിക്കിൻ അനിസോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സാഹചര്യത്തിൽ നോമ്പെടുക്കാൻ ക്ഷീണിതനായി, പ്രയാസപ്പെട്ട അവസ്ഥ വന്നു ശാരീരികമായി. അത് ഖബല മൗതിഹി ആമൻ എന്നാണ്, അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. അനസ് റളിയല്ലാഹു അൻഹു കുറേ പ്രായം ജീവിച്ചല്ലോ. ആ വർഷം ഫഅഫ്തർ അനസ് റളിയല്ലാഹു തആലാനെ നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഫസന ജഫ്നത്തൻ മിൻ സരീദിൻ, അദ്ദേഹം ഒരു ജഫ്ന, ജഫ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു തളിക, സരീദുണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും റൊട്ടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്, അറബികൾ പണ്ടേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല ഒരു വലിയ ജഫ്നയിൽ ഈ സരീദ് ഉണ്ടാക്കിയിട്ട് വദഅ സലാസീന മിസ്കീനൻ, 30 മിസ്കീന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് ഫഅശ്ബഅഹും, അവർക്ക് വയറ് നിറയെ അദ്ദേഹം ഭക്ഷണം ഊട്ടിയെന്നാണ്, തീറ്റിയെന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ അനസ് റളിയല്ലാഹു തആലാന്റെ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അദ്ദേഹം നോൽക്കാൻ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കി വാർദ്ധക്യ സാഹചര്യത്താൽ, പിന്നെ അദ്ദേഹം ഒരു വർഷമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 30 മിസ്കീന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകിയെന്നാണ്. അതാണ് ഫിദിയ. ഫുഖഹാക്കൾ ഈ ഫിദിയയുടെ മിഖ്ദാറിൽ, അതിൻ്റെ തോത് എത്രയാണ്, ഒരു മിസ്കീന്റെ ഭക്ഷണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞവരുണ്ട്, താവൂസ് ഇബിന് കൈസാനെ പോലെ, സയ്യിദ് ഇബിന് ജുബൈറിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, അബ്ദുറഹ്മാൻ അല്ല ഉസാഹിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. സാഉ മിൻ തമ്ർ, ഒരു സാ കാരക്ക, സാഉ മിൻ ഷഈർ, ഒരു സാ ബാർലി, നിസ്ഫ് സാ മിൻ ഹിന്ത, അര സാ ഗോതമ്പ്, മുന്തിയ തരം ഗോതമ്പ്, ഇതൊക്കെ അതിൻ്റെ തോതായി പറഞ്ഞവരുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് അതിന് പകരം ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മുദ്ദ് ബുർറ് ഗോതമ്പ്, അല്ലെങ്കിൽ നിസ്ഫ് സായ് മിൻ തമ്ർ, അരസായ് കാരക്ക, അല്ലെങ്കിൽ ബാർലി അരസായ്, ഇതാണ് ഈ ഫിദിയയുടെ മിഖ്ദാർ, തോതെന്ന് പറഞ്ഞവരുണ്ട്. ഫുഖാക്കൾക്കിടയിൽ ഇത് ഫിദിയ ഒരു നോമ്പിന് പകരം അത് എത്ര എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ ഫിഖ് കിതാബുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഫിദിയത്തുൻ തഅാമു മിസ്കീൻ എന്ന് പറഞ്ഞു, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രയോഗവൽക്കരിച്ചത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല തുടർച്ചയിൽ പറയുന്നത്, ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹ് വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഫമൻ തതവ ഖൈറൻ, ഈ ഫ എന്നുള്ളതിനെ പണ്ഡിതന്മാർ പറയും തദീലിൻ്റെ ഫ, തദീലിൻ്റെ ഫ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്നാൽ എന്ന് പറഞ്ഞത്, അഥവാ ഫിദിയത്തുൻ തഅാമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ അന്നം ഫിദിയായി നൽകണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മൻ തതവ ഖൈറൻ, വല്ലവരും തതവുആയി എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി, തതവു എന്ന് പറഞ്ഞെങ്കിൽ അസയുഫി അയ്യക്കൂന തഅയൻ ഖൈറ മുക്രഹ എന്ന് പറയും, മറ്റൊരാളുടെ നിർബന്ധിക്കലില്ലാതെ, ബലപ്രയോഗമോ സമ്മർദ്ദമോ ഇല്ലാതെ സ്വയം സന്നദ്ധനായി വഴിപ്പെടുന്നവനായി പരിശ്രമിക്കുക. ഒരു നന്മ ചെയ്യാനുള്ള പ്രേരകം സ്വന്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് നന്മ ചെയ്യുക, അതാണ് തതവ്വ്. നമ്മളത് മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്, ഇന്നസ്വഫ വൽ മർവ തമീൻ ഷായിരില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. ഏതായാലും എന്നാൽ മൻ തതവ്വ, വല്ലവനും സ്വയം സന്നദ്ധനായി ഖൈറൻ, വല്ല ഖൈറിനെയും ചെയ്യുകയായാൽ, മൻ എന്നുള്ളത് അപ്പം ഷർത്തിയ ചെയ്യുകയായാൽ, ഖൈറൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ഖാറ എന്നതിൽ നിന്നാണത് വിൽപ്പന്നമാകുന്നത്. ഖാറ എന്ന് പറഞ്ഞാൽ ഹസുന, ഷെറുഫ എന്ന അർത്ഥത്തിൽ, ഹസുന നന്നായി, ഷെറുഫ ഉത്തമമായി, പോരിശയായി എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക. ഏതായാലും അതിൽ നിന്നാണ്, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ, മൻ തതവ്വ ഖൈറൻ, വല്ലവരും സ്വയം സന്നദ്ധനായി, സ്വയമേവ തൽപരനായി ഖൈറിനെ ചെയ്യുകയായാൽ, ഖൈറിനെ കൊണ്ടെത്തിക്കുകയായാൽ, ഖൈറൻ എന്നത് സിഫത്തായിട്ട്, തതവ്വൻ ഖൈറൻ, നല്ല സന്നദ്ധ പ്രവർത്തനം, നല്ല ഉത്കൃഷ്ട പ്രവൃത്തി എന്ന അർത്ഥത്തിൽ. ഫ ഹുവ ഖൈറുൽ ലഹു, ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വന്ന ഫ, അപ്പോൾ ഹുവ അത് ഖൈറുൽ ലഹു, അവന് ഏറ്റവും ഖൈറാകുന്നു. അവിടെ ഖൈർ എന്നുള്ളത് ഇസ്മു തഫ്ദീലിൻ്റെ മാനയിൽ അഖിയർ എന്ന അർത്ഥത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടം എന്നർത്ഥത്തിൽ. ഫ ഹുവ ഖൈറുൽ ലഹു, അവൻ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. എന്ത്? മൻ തതവ്വ ഖൈറൻ. എന്താ ഇവിടെ ഉദ്ദേശം? നമ്മളിതിനു മുമ്പ് ഇബ്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വൃദ്ധരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്, വാലല്ലദീന യുതീഖൂനഹു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ, ക്ലേശപ്പെട്ടവർക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷേ അവർ നോമ്പെടുക്കാതെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, ഫഹുവ ഖൈറുൽ ലഹു, അവരുടെ വിഷയത്തിലാണ് ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഭക്ഷണം ഫിദിയായി നൽകുക എന്നുള്ളത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് അപ്പോൾ പറഞ്ഞത്, ഫമൻ തതവ്വ ഖൈറൻ, ഇനി വല്ലവരും ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണമല്ല, പിന്നെയോ, ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഫമൻ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുക, അതാണ് ഇവിടെ ഉദ്ദേശം. മൻ തതവ്വ ഖൈറൻ, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ, ഒപ്പം അഗതികൾക്ക്, അശരണർക്ക്, നിർധനർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഒരാൾ സ്വയം സന്നദ്ധനായി, അതാണ് മൻ തതവ്വ, ഒരാൾ സ്വയം സന്നദ്ധനായി, നന്മയിൽ പ്രേരിതനായി, മറ്റൊരാളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഇല്ലാതെ അയാൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുകയായാൽ, അതാണ് മൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആയത്തിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഭക്ഷണം എന്താ, ഫിദിയത്തുൻ താമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താമാണ് ഭക്ഷണമാണ്. ഒരു മിസ്കീൻ്റെ ഭക്ഷണം എത്ര ഉണ്ടാവും? ഒരു മുദ്ദ് ചിലർ പറഞ്ഞു അര സാവ്, ചിലർ പറഞ്ഞു ഒരു സാവ് കാരക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു സാവ് ബാർലി എന്നൊക്കെ പറഞ്ഞു. ഈ അളവിൽ നിർബന്ധം എത്രയേ ഉള്ളൂ, താം മിസ്കീൻ. പക്ഷേ ആ അളവിൽ ഒരാൾ ഏറ്റുകയായാൽ അത് തത്വവുമായിട്ട് സ്വയം സന്നദ്ധനായിട്ട് അല്ലെങ്കിൽ പ്രതിഫലത്തിൽ മോഹിച്ച് സ്വന്തം പ്രേരണയാൽ ഒരാൾ ഈ അളവ് കൂട്ടുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ തോത് കൂട്ടുകയായാൽ അതാണ് ഫമൻ തത്വ ഹൈറൻ ഫഹുവ ഹൈറുല്ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഈ ആയത്തിനെ പറഞ്ഞവരുമുണ്ട്, വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഇവിടെ ഈ ഫഹുവ ഹൈറുല്ലഹു രണ്ട് ഹൈർ വന്നു, ഹൈറൻ എന്ന് വന്നു, ഇവിടെ ഹൈറുൻ എന്ന് വന്നു. ഈ ഹൈർ എന്താ? ഇവിടെ തത്വ ഹൈറൻ എന്ന് പറഞ്ഞാൽ തത്വ തത്വാൻ ഹൈറൻ, ഒന്നിൽ ഹൈറിനെ അല്ലെങ്കിൽ ഹൈറായ സ്വയം സന്നദ്ധ പ്രവർത്തനം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ, അപ്പോൾ അത് ഹൈറുല്ലഹു, അവന് ഹൈറാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഈ തത്വ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു, ഉത്തമമാകുന്നു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, അതവന് ഹൈറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഹൈറല്ല ഈ പറഞ്ഞ ഹൈർ, പിന്നെയോ ഇത് മറ്റൊരു മഹനീയ ഹൈറാണ്. ആ ഹൈർ ഏതാ? ആ ഹൈർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പാരത്രിക ലോകത്തുള്ള ഹൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, ഒരു ഖൈറുമില്ല ആഖിറത്തിലെ ഖൈറല്ലാതെ. ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന ആ പരിസരത്തേക്ക് എത്തി. ബനു നജ്ജാർ ഗോത്രക്കാർ അവിടെയായിരുന്നു പാർത്തിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ളൊരു തോട്ടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ മസ്ജിദുൻ നബവി നിർമ്മിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ നിർമ്മാണത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള കല്ലുകൾ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ് ആ നിർമ്മാണത്തിൽ പങ്കാളിയായത്. കല്ല് ഏറ്റുവാങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ ഇങ്ങനെ ചൊല്ലി ചില നിവേദനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ ആഖിറത്തിലെ ഖൈറല്ലാത്ത യാതൊരു ഖൈറുമില്ല, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. ആ ഖൈർ പരലോകത്തെ നന്മ, ഉത്തമമായ കൂലി, പ്രതിഫലം, സ്വർഗം, അതാണ് ഫമൻ തത്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞെടുത്ത് ഖൈർ എന്നത് ചിലർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സ്വയം സന്നദ്ധനായിട്ട് നന്മ ചെയ്യുന്നവൻ അതവന് ഖൈറാകുന്നു, ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തെ ഖൈറാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുല്ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ നോമ്പെടുക്കുകയായാൽ, വ അൻതസൂമു അതാണ് ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അൻതസൂമു എന്ന് പറഞ്ഞാൽ സൗമുക്കും എന്ന അർത്ഥത്തിൽ, അന്നും സൗമും. അപ്പോൾ ഫമൻ തത്വ ഖൈറം ഫഹുവ ഖൈറുല്ലഹു എന്ന് പറഞ്ഞാൽ വല്ലവരും ഖൈറായ തത്വ, മറ്റുള്ളവരുടെ നിർബന്ധമോ സ്വാധീനമോ ഇല്ലാതെ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ തൽപരനായി പ്രവർത്തിക്കുകയായാൽ അതാകുന്നു അവൻ ഏറ്റവും ഉത്തമമായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ ഖൈറൻ എന്നതിന് ഖൈറിന് വേണ്ടി സ്വയം സന്നദ്ധനായി പ്രവർത്തിക്കുകയായാൽ അതാണ് അവൻ ഉത്തമം എന്നും തഫ്സീർ ചെയ്തവരുണ്ട്. ഏകദേശം ഉദ്ദേശം ഒക്കെ ഒരുപോലെയാണ്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുല്ലക്കും ഇൻ കുന്തും തഅലമൂൻ. വ അൻതസൂമു, നിങ്ങൾ നോമ്പെടുക്കൽ ആകുന്നു. അൻതസൂമു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നും ക്രിയയും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ മാനയിൽ അഥവാ സൗമുക്കും, നിങ്ങളുടെ നോമ്പാകുന്നു ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. ലക്കും, നിങ്ങൾക്ക്. ഏതിനേക്കാൾ? അപ്പോൾ മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകി നോമ്പൊഴിവാക്കുക എന്നുള്ള ഇളവ് ആദ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ നോമ്പെടുക്കലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇൻകുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഇവിടെ ഇൻകുൻതും തഅലമൂൻ എന്നുള്ളത് ഷർത്തിയയാണ്, ജുംല ഷർത്തിയ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന്. എങ്കിൽ എന്താ അറിയുന്നവരാണെങ്കിൽ? നോമ്പിൻ്റെ മഹത്വം അറിയുന്നവരാണെങ്കിൽ, നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നത് നിങ്ങൾക്ക് ബോധ്യവും അറിവുമുണ്ടെങ്കിൽ നോമ്പെടുക്കലാകുന്നു ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ ജവാബ് പറയപ്പെട്ടില്ല ഇൻകുൻതും തഅലമൂൻ എന്നതിൻ്റെ, കാരണം അതിവിടെ വ്യക്തമാണ്. നോമ്പിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ പുണ്യം എത്രയാണ്, അതിനുള്ള ധർമ്മം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കുല്ലു അമലിബിനി ആദമ ലഹു, എല്ലാ മനുഷ്യരുടെ പ്രവൃത്തിയും അവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, യുദാഫുൽ ഹസനത്തു അഷ്റു അംസാലിഹ ഇലാ സബ്ഇമിയത്തി ദുഅഫിൻ ഇലാ മാഷാ അല്ലാഹ്, ഒരു ഹസനത്ത് അതിന് 10 മടങ്ങാണ്, 700 ഇരട്ടി വരെ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇല്ല സൗം നോമ്പൊഴികെ ഫൈനഹുലി വ അനജീബി എന്നാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണിയാലൊടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞ പുണ്യമാണ് നോമ്പ്. യദഉ താമഹു വ ശറാബഹു വ ശഹവതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ വികാരങ്ങൾ ഒരാൾ വിഗണിക്കുകയാണ്. തറക്ക ശഹവത്തഹു വ താമഹു വ ശറാബഹു ബിത്തിഗാ മർദാത്തി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് അന്നപാനീയങ്ങളും വികാരവും വെടിയുന്നവനാണ്. അള്ളാഹു സൗമിനെ ഏറ്റെടുത്തു, എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ്. പക്ഷെ ഇവിടെ ഇമാം നബി പറഞ്ഞതുപോലെ ലി അന്നൽ കരീം ഇദാ അഖ്ബറ ബി അന്നഹു യതവല്ല ബി നഫ്സിഹിൽ ജസ, അത്യുദാരൻ പ്രതിഫലം ഞാൻ നൽകുമെന്നത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇഖ്തദ ഇദമ ഖദറിൽ ജസ വസഅത്തിൽ അത, പ്രതിഫലത്തിൻ്റെ മഹാത്മ്യം ഔദാര്യത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് അത് അറിയിക്കുന്നത്. അപ്പം അത്രമേൽ പുണ്യമാണ് നോമ്പ്. അത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അബൂമാം അൽബാഹിലി തീരി സവിധത്തിൽ വന്നിട്ട് ഒരു കർമ്മം എന്നോട് കൽപ്പിച്ചാലും അതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ, അബിൻ ഇസ്ലാസ്ലാം തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗമി ഫൈനഹു ലാ മിസ്ല ലഹു, നോമ്പെടുത്തോ അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. ലാ ഇദില ലഹു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഇസ്ലാസ്ലാം തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയുടെ വീട്ടിൽ അദ്ദേഹമാകട്ടെ ഭാര്യയാകട്ടെ വീട്ടിലെ ജോലിക്കാരനാകട്ടെ അവർ നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പകലിൽ ആ വീട്ടിൽ നിന്നൊരു പുക ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഇന്ന് അവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അബൂമാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോമ്പെടുക്കാൻ കാരണം, ഇസ്ലാസ്ലാം തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കാരണം നോമ്പിൻ്റെ മഹത്വം അതിൻ്റെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അസൗമു ജുന്നത്തു മിനന്നാർ, നരകത്തീയിൽ നിന്നുള്ള പരിചയമാണ്, നരകത്തീനെ ചെറുക്കാൻ പരിചയമാണ് നോമ്പ്. ഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്കുള്ള ഉറച്ച കോട്ടയാണ് നോമ്പ് എന്നൊക്കെ നബിസ്ലാസ്ലാം തങ്ങൾ പറഞ്ഞില്ലേ. ഉസ്മാൻ ബിൻ അബിൽ ആസ് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് നബിസ്ലാസ്ലാം തങ്ങൾ അത് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം അതാണ് ഇവിടെ. ഇൻകുന്തും താലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അതിൻ്റെ ധർമ്മവും ഒക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ്. അൻ തസൂമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഫിദിയ നൽകുന്നതിനേക്കാൾ, ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്തത് റമദാൻ മാസം, അതിൽ നോമ്പ് അതിലെ മറ്റു കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന വചനം 185-ാം വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16-ലെ 16-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്, ഖുർആനിൻ്റെ അവതരണം എന്ന്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
4: ചോദ്യമൊന്ന്, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തുആമു മിസ്കീൻ, സൂറത്തു ബഖറയിലെ 184-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ എ കുട്ടികളെ, ബി വൃദ്ധരെ, സി ബുദ്ധിയില്ലാത്തവരെ. ചോദ്യം രണ്ട്, വാർദ്ധക്യം മൂലമോ മാറാരോഗം മൂലമോ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ പകരം നൽകേണ്ടതിനെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ കഫാറത്ത്, ബി ഫിദിയ, സി ഫിത്വ സക്കാത്ത്. ചോദ്യം മൂന്ന്, ഫിദിയയുടെ ഭാഷാർത്ഥം എന്താണ്? ഓപ്ഷൻ എ പകരം നൽകൽ, ഓപ്ഷൻ ബി നോറ്റു വീട്ടൽ, സി കടം വീട്ടൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ. നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു മുദ്ദസ്സിർ, സൂറത്തു നാസ് പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بشر كلا والقمر

سدى ألم يك نطفة من مني يمنى ثم كان علقة فخلق فسوى

0: الذي يوسوس في صدور الناس من الجنة والناس.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് വരെ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
6: വചനം 25. വലഖദ് അർസൽന, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, നൂഹൻ, നൂഹിനെ, ഇലാ ഖൗമിഹി, അവന്റെ ജനങ്ങളിലേക്ക്. ഇന്നി, നിശ്ചയമായും ഞാൻ, ലക്കും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരൻ, മുബീനും, വ്യക്തമായ.

0: ത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു.
1: വചനം 26. അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇല്ലല്ലാഹ, അല്ലാഹുവിനെയല്ലാതെ. ഇന്നി, നിശ്ചയമായും ഞാൻ. അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. അലൈക്കും, നിങ്ങൾക്ക്. അദാബ, ശിക്ഷയെ. യൗമിൻ, ഒരു ദിവസത്തിലെ. അലീമിൻ, വേദനയേറിയ.

0: അതായത് നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന്. വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു.
1: വചനം 27. ഫഖാല, അപ്പോൾ പറഞ്ഞു, അൽ മലഉ, പ്രധാനികൾ, അല്ലദീന കഫറു, സത്യം നിഷേധിച്ചവരായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനങ്ങളിലെ, മാ നറാക, നാം നിന്നെ കാണുന്നില്ല, ഇല്ല, അല്ലാതെ, ബഷറൻ, ഒരു മനുഷ്യനായിട്ട്, മിസ്ലന, ഞങ്ങളെപ്പോലെയുള്ള, വമാ നറാക, നിന്നെ ഞങ്ങൾ കാണുന്നുമില്ല, ഇത്തബഅക, നിന്നെ പിന്തുടർന്നത്, ഇല്ലല്ലദീന, യാതൊരുത്തരൊഴികെ, ഹും, അവർ, അറാദിലുന, ഞങ്ങളിലെ ഏറ്റവും താണവർ, ബാദിയർ റഅയ്, പ്രഥമ വീക്ഷണത്തിൽ. വമാനറ, ഞങ്ങൾ കാണുന്നില്ല, ലക്കും, നിങ്ങൾക്ക്, അലൈന, ഞങ്ങളെക്കാൾ, മിൻ ഫളിൻ, വല ശ്രേഷ്ഠതയും, ബൽ, എന്നാൽ, നദുന്നുക്കും, ഞങ്ങൾ നിങ്ങളെ കരുതുന്നു, കാദിബീൻ, കള്ളം പറയുന്നവരായി.

അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രധാനികൾ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളിൽ ഏറ്റവും താണവരായുള്ളവരല്ലാതെ അതും പ്രഥമ വീക്ഷണത്തിൽ ചിന്തിക്കാതെ നിന്നെ ആരും പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നുമില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് വല്ല ശ്രേഷ്ഠതയും

0: ഉള്ളതായും ഞങ്ങൾ കാണുന്നില്ല. എന്നല്ല, നിങ്ങളെ വ്യാജം പറയുന്നവരായാണ് ഞങ്ങൾ കരുതുന്നത്.
1: സത്യനിഷേധികളായ ആ പ്രമാണിവർഗത്തിന്റെ മറുപടിയിൽ നിന്ന് അവരുടെ അഹന്തയും മൂഢതയും ഒരുപോലെ വ്യക്തമാകുന്നതാണ്. ഒന്നാമതായി, നൂഹ് അലൈഹിസലാം ഒരു മനുഷ്യനാണ്, മലക്കല്ല എന്നാണ് അവരുടെ ആരോപണം. മനുഷ്യരെ ഉപദേശിക്കുവാൻ മനുഷ്യനല്ലാതെ പറ്റുകയില്ലെന്നും മലക്ക് ഉപദേശകനായി നിയോഗിക്കപ്പെടുന്നത് അപ്രായോഗികമാണെന്നും അവർ മനസ്സിലാക്കിയില്ല. താണതരക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ പിൻപറ്റിയിരിക്കുന്നത്. അതാകട്ടെ, ശരിക്കും ആലോചിക്കാതെ പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ ഉപദേശം ശരിയാണെന്ന് ധരിച്ചുവശായതുമാണ്. ഇതാണ് രണ്ടാമത്തെ ആരോപണം. ഔന്നിത്യത്തിന്റെ കുത്തകവാദവും അധമത്വത്തിന്റെ മുദ്രകുത്തലും പ്രമാണിവർഗത്തിന്റെ എക്കാലത്തുമുള്ള പതിവാണ്. ഒരു കാര്യം സത്യമോ ന്യായമോ ആണെന്നുള്ളതിന്റെ ലക്ഷണം അക്കാര്യം സ്വീകരിക്കുന്നവർ പ്രമാണികളോ താണ നിലവാരത്തിലുള്ളവരോ ആയിരിക്കലല്ലോ. മാത്രമല്ല, മിക്കവാറും എല്ലായ്പ്പോഴും സത്യം സ്വീകരിക്കുവാൻ ആദ്യം മുന്നോട്ട് വരിക ദുർബല വിഭാഗക്കാരും സാധാരണക്കാരുമായിരിക്കും താനും. പ്രമാണിവർഗത്തിന്റെ അഹന്തയും ദുരഭിമാനവും അതിന് വിലങ്ങുതടിയായിരിക്കലാണ് പതിവ്. ഏതൊരു റസൂലിനെയും അയക്കുമ്പോൾ അതത് നാട്ടിലെ സുഗലോലുപന്മാരായ ആളുകൾ തങ്ങളുടെ പൂർവാചാരങ്ങളെ കൈവിടുവാൻ വിസമ്മതിക്കാതിരുന്നിട്ടില്ല എന്ന് അള്ളാഹു തന്നെ 43:23 പ്രസ്താവിച്ചിട്ടുള്ളതാണ്. റോമാ ചക്രവർത്തിയായ ഹെറക്ലിയൂസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഷാമിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പലതും അന്വേഷിച്ചറിഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രമാണി വിഭാഗമോ ദുർബല വിഭാഗമോ എന്ന് ചോദിക്കുകയുണ്ടായി. ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണെന്നായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മറുപടി. റസൂലുകളുടെ അനുയായികൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഹെറക്ലിയൂസ് പറയുകയുണ്ടായി. നൂഹ് നബി അലൈഹി സലാമയിൽ വിശ്വസിച്ചിരുന്നവർ ചെരുപ്പ് പണിക്കാരും മറ്റുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹുവിനറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമാദ്യം വിശ്വസിച്ച പലരും ദുർബലരും സാധുക്കളുമായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. നൂഹ് അലൈഹി സലാമിനെ പിൻപറ്റിയ ആ നിസാരന്മാർക്ക് പോലും നൂഹ് അലൈഹി സലാം പറയുന്നതിൻ്റെ ന്യായാന്യായതകളെപ്പറ്റി ചിന്തിക്കാതെ വഞ്ചിതരായതാണെന്നാണല്ലോ പ്രമാണിവർഗത്തിൻ്റെ ആരോപണം. പ്രവാചകന്മാരുടെ ദൗത്യ സന്ദേശങ്ങൾ വക്രതയില്ലാത്തതും പ്രഥമ വീക്ഷണം കൊണ്ട് തന്നെ സത്യത ബോധ്യപ്പെടുന്നതുമായിരിക്കും. അവിടെ വിമർശനത്തിനോ കൂടുതൽ ചിന്തക്കോ ആവശ്യമുണ്ടായിരിക്കയില്ല. അതേസമയത്ത് പ്രമാണിവർഗത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുസ്വാർത്ഥങ്ങളൊന്നും സാധാരണക്കാരെ തീണ്ടിയിരിക്കുകയുമില്ലല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാർ പ്രവാചകന്മാരെ പിൻപറ്റുവാൻ മടികൂടാതെ മുമ്പോട്ട് വരുവാൻ കാരണമാകുന്നത്. നിഷേധികളുടെ മൂന്നാമത്തെ ആക്ഷേപം, നൂഹ് നബി അലൈഹി സ്വലാമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട യോഗ്യതകളൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. അവരുടെ ദൃഷ്ടിയിൽ ധനം, പ്രതാപം മുതലായ ഭൗതിക നേട്ടങ്ങളാണല്ലോ യോഗ്യതയുടെ അളവുകോൽ. ആത്മീയാഭിവൃദ്ധി, മനസംസ്കാരം, സാൻമാർഗികനിഷ്ഠ പോലുള്ള ഗുണങ്ങളൊന്നും അവരുടെ ദൃഷ്ടിയിൽ യോഗ്യതയായി കാണുകയുമില്ല. ആ സ്ഥിതിക്ക് ഈ ആക്ഷേപവും പരിഗണനീയമാകുന്നില്ല.
2: വചനം 28. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറായിത്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, തെളിവോടുകൂടി, മിർ റബ്ബി, എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള, ആതാനി, അവൻ എനിക്ക് തരികയും ചെയ്തു, റഹ്മത്തൻ, കാരുണ്യത്തെ, മിൻ ഇൻദിഹി, അവന്റെ പക്കൽ നിന്ന്, ഫഉമ്മിയത്ത്, എന്നിട്ട് അത് കാണപ്പെടാത്തതായി, അലൈക്കും, നിങ്ങൾക്ക്, അനുൽസിമു കുമൂഹ, ഞങ്ങൾക്ക് നിങ്ങളെ അതിന് നിർബന്ധിക്കാനാകുമോ, വ അന്തും, നിങ്ങളായിരിക്കെ, ലഹ, അതിന് കരിഹൂൻ, വെറുപ്പുള്ളവർ.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ആയിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്ക് അവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്കത് കണ്ടറിയുവാൻ കഴിയാതെ അന്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ അതിനെ വെറുക്കുന്നവരായിരിക്കെ അതിന് നിങ്ങളെ ഞങ്ങൾ

0: നിർബന്ധം ചെലുത്തുകയോ?
1: തെളിവ് വളരെ വ്യക്തമായിരുന്നിട്ടും നിങ്ങൾക്കത് കണ്ടു മനസ്സിലാക്കുവാൻ കഴിയാതെ വരികയാണെങ്കിൽ വേണ്ട, നിങ്ങൾ വിശ്വസിച്ചേ തീരൂ എന്ന് ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിർബന്ധത്തിന്റെ പ്രശ്നമേ ഇതിലില്ല എന്ന് സാരം. കാരുണ്യം, റഹ്മ കൊണ്ടുദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ച പ്രവാചകത്വവും ദിവ്യ സന്ദേശങ്ങളുമാകുന്നു. ഇത് രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണല്ലോ.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്.

0: പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ തുടർന്ന് നാം കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും മനഃപ്പാഠത്തിനുമായി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ അഹ്സാബിലെ 28-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

وَأُسَرِّحْكُنَّ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പോലുള്ള അവസരമാണ് മനഃപ്പാഠം പ്രോഗ്രാം. ഇന്ന് 408-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 408-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീനിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
5: മാ ഖതഅ്തും മിൻ ലീനതിൻ ഔ തറക്തുമുഹാ മാ ഖതഅ്തും മിൻ ലീനതിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ മാ ഖതഅ്തും മിൻ ലീനതിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹ് فَبِإِذْنِ اللَّهِ وَلِيُخْزِيَ الْفَاسِقِينَ وَمَا أَفَاءَ اللَّهُ عَلَى رَسُولِهِ مِنْهُمْ فَمَا أَوْجَفْتُمْ عَلَيْهِ مِنْ خَيْلٍ وَلَا رِكَابٍ ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
4: ما قطعتم انجامة آيتي شدكك ما قطعتم قاف طاء عين تاء وغير هذه شدكك وند ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. മാ ഖതഅ്തും, ഖതഅ്തും അല്ല, മാ ഖ ഖ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖ അതുപോലെ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ത ത ത എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ ത ഇനെ ത എന്ന് ഉച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ത എന്നാണ്. മ ഖതഅതും ഖതഅതും മിൻ ലീനത്തിൻ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മ ഖതഅതും മിൻ മിൻ ലി സാക്കിന നൂനു ശേഷം ലാം. ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ ലീനത്തിൻ അ തൻവീനു ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം. തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ മിൻ ലീനത്തിൻ നൗ നൗ തറക്തു മുഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തു മുഹ കാഫിൻ്റെ ഉച്ചാരണം. ഔ തെറക് കേ കീ കു എക് ഔ തെറക് തുമൂഹ ഖായിമതൻ മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ ഔ തെറക് തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ തൻവീനു ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അലാ ഉസൂലിഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അലാ ഉസൂലിഹ. ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ലാ ഫബി ഇദ്നില്ലാ. ഈ പദം ശ്രദ്ധിക്കുക. ആയത്തിൽ കുർസിയിലൊക്കെ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ല ഇദ്ന് അല്ല ഫബി ഇദ്നില്ലാ ഫബി ഇദ്നി ഫബി ഇദ്നില്ലാ ബി ഇദ്നി അല്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ആരതിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു വമാ അഫ അല്ലാഹ്. മദ് മുൻഫസിലാണ്. വമാ അഫ ഇനി അഫ അല്ലാഹ് മുത്തസിൽ. നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ. അതാണ് മുൻഫസിൽ. ഇനി വമാ അഫ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമ. സാക്കിന മീമിന് ശേഷം ഫ ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. മിൻഹും ഫമ ഫമാ ഔജഫ്തും. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ മുൻഫസിൽ. ഔജഫ്തും അലൈഹി ഔജഫ്തും അലൈഹി മിൻ ഖ മിൻ ഖൈലിൻ. സാക്കിന നൂനു ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ മിൻ ഖൈലിൻ വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിയും വ. ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിയും വലാക്കിന്നല്ലാഹ്. ഇങ്ങനെ ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന വലാക്കിന്നല്ലാഹ യുസല്ലിതു യുസല്ലിതു തീ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിതു റുസുലഹു റുസുലഹു സീന് ദമ്മാണ്. റുസു സീന് ദമ്മാണ്. റുസുലഹു സീന് സുക്കൂർ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു, റുസുലഹു അല മൈ യശാ മൈ യ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശാ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം.
6: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ.
4: തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ
6: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ,
4: ഖദീർ എന്നാണ്, ഖദീർ അല്ല ഖദീർ, റായിനെ തർക്കിയൊക്കെ ചെയ്യണം.
6: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ
4: എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഓതാം.
6: മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.
4: സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
7: Quran. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 32 മുതൽ 38 വരെ വചനങ്ങൾ, ഷെയ്ഖ് ഒമർ അൽ അൻസി പാരായണം ചെയ്തത്.

ഓഡിയോയിൽ തൻസീൽ സൂറത്തുൽ മുജാദിര മുതൽ സൂറത്തുൽ ത്വലാഖ് വരെയുള്ള ഭാഗങ്ങളുടെ ശബ്ദസുന്ദരമായ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

أئكم إن ارتبتم فعدتهن ثلاثة أشهر واللائي لم يحضن

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 11 ഹൂദ് 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
2: വചനം 29. വയാ കൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന് മാലൻ, ഒരു ധനവും, ഇൻ അജ്രിയ, എന്റെ പ്രതിഫലം അല്ല, ഇല്ല, അല്ലാതെ, അലല്ലാ, അല്ലാഹുവിങ്കൽ, വമാ അന, ഞാനല്ല, ബിത്വാരിദി, ആട്ടിക്കളയുന്നവൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നഹും, നിശ്ചയമായും അവർ, മുലാഖു, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, അവരുടെ റബ്ബിനെ, വലാക്കിന്നി, എന്നാൽ ഞാൻ, അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നു, കൗമൻ, ഒരു ജനതയായി, തജ്ഹലൂൻ, നിങ്ങൾ അറിയാതിരിക്കുന്നു.

0: എന്റെ ജനങ്ങളെ, ഇതിന്റെ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമായി യാതൊരു ധനവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലല്ലാതെ ബാധ്യത ഇല്ല. ഞാൻ വിശ്വസിച്ചവരെ ആട്ടിക്കളയുന്നവനല്ലതാനും. കാരണം അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാകുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ഒരു മൂഢജനതയായി കാണുന്നു.
1: വചനം 30. വയാ കോമി, എന്റെ ജനങ്ങളെ, മൻ ആർ യൻസുറുനി, എന്നെ സഹായിക്കും, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ തറത്തുഹും, ഞാൻ അവരെ ആട്ടിക്കളഞ്ഞാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ.

0: എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിവിട്ടാൽ ആരാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിച്ചു രക്ഷിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒട്ടും ആലോചിച്ചു നോക്കുന്നില്ലേ?
1: വചനം 31. വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലഖും, നിങ്ങളോട്, ഇന്ദീ, എന്റെ പക്കലുണ്ട്, ഖസായിനു, ഖജാനകൾ, അല്ലാഹി, അല്ലാഹുവിന്റെ, വലാ അഅലമു, എനിക്കറിയുകയുമില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യം, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ഇന്നീ, നിശ്ചയമായും ഞാൻ, മലക്കുൻ, ഒരു മലക്ക്.

0: ജനങ്ങളെ, അള്ളാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. ഞാൻ അദൃശ്യ കാര്യം അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അവഗണിച്ചു നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് അള്ളാഹു ഒരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സ്വന്തങ്ങളിൽ അഥവാ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. നിശ്ചയമായും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും.
1: ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കും നൂഹ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണിതെല്ലാം. യാതൊരു വ്യാഖ്യാനത്തിൻ്റെയും സഹായം കൂടാതെ തന്നെ അതിലടങ്ങിയ ആശയങ്ങൾ വ്യക്തമാണ്. അതിൽ നിന്ന് നാം പലതും പഠിച്ചു മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ആ മറുപടി ഇത്ര വിശദമായി ഇവിടെ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ വചനങ്ങളിലടങ്ങിയ പാഠങ്ങളിൽ ചിലത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഉപകാരമായിരിക്കും. ഉദാഹരണമായി, ഒന്ന്, മതോപദേശം നൽകുന്നവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. രണ്ട്, ജനങ്ങൾ ഉന്നതവർഗത്തിലോ പ്രമാണിവർഗത്തിലോ പെട്ടവരാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസത്തെയും സന്മാർഗിക കാര്യങ്ങളെയും വിലയിരുത്തിക്കൂടാത്തതാണ്. മൂന്ന്, ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് അധികം മുന്നോട്ട് വരിക. നാല്, ഒരു നല്ല കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ കേവലം താഴേക്കിടയിലുള്ളവരായതിൻ്റെ പേരിൽ മേലേക്കിടയിലുള്ളവർ അറച്ചു നിൽക്കുന്ന പക്ഷം അതവരുടെ വിഡ്ഢിത്തമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ താഴേക്കിടക്കാരെ അവഗണിച്ചു കളയുവാൻ പാടില്ല. അഞ്ച്, പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കഴിവുകളോ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. എന്നിരിക്കെ പ്രവാചകത്വം പോലും ഇല്ലാത്ത മഹാത്മാക്കളോ സജ്ജനങ്ങളോ ആയതിൻ്റെ പേരിൽ ആർക്കും അത് രണ്ടും ഒരിക്കലും ഉണ്ടാകാവതല്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഈ നീണ്ട പ്രസ്താവനകൾക്ക് ആ ജനതയിൽ നിന്നുണ്ടായ പ്രതികരണം നോക്കുക.
2: വചനം 32. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിച്ചു, ഫഅക്സർത, എന്നിട്ട് നീ ധാരാളമാക്കുകയും ചെയ്തു, ജിദാലന, ഞങ്ങളുമായുള്ള തർക്കം, ഫഅതിന, ഇനി ഞങ്ങളിലേക്ക് വരിക, ബിമ, യാതൊന്നുകൊണ്ട്, തഅദുന, നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്ന, ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ട ആൾ.

0: അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു. അങ്ങനെ ഞങ്ങളോടുള്ള തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു. ഇനി നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന കാര്യം അഥവാ ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരിക. നീ സത്യം പറയുന്നവനാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: ഇതായിരുന്നു ആ ധിക്കാരികളുടെ പ്രതികരണം. അവരുടെ അഹന്തയും ഔദ്ധത്യവും പരിഹാസവും അതികഠിനം തന്നെ. ആ മഹാനുഭാവൻ അവസാനമായി പറയുന്നത് നോക്കുക.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമായ അതീക്കും, നിങ്ങൾക്ക് കൊണ്ടുവരും, ബിഹി, അത്, അല്ലാഹു, അല്ലാഹു, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, വമാ, അല്ല, അന്തും, നിങ്ങൾ, ബിമുഅജിസീൻ, അശക്തമാക്കുന്നവർ.

0: അദ്ദേഹം പറഞ്ഞു, അല്ലാഹു മാത്രമാണത് നിങ്ങൾക്ക് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അവനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരല്ലതാനും.
1: വചനം 34. വലായംഫഉകും, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല, നുസ്ഹി, എന്റെ ഉപദേശം, ഇൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, അൻ അൻസഹ, ഞാൻ ഉപദേശിക്കാൻ, ലക്കും.

നിങ്ങളെ. ഇൻകാന ആയാൽ, അല്ലാഹു അല്ലാഹു യുരീദു ഉദ്ദേശിക്കുക, അയ്യുഗവിയക്കും അവൻ നിങ്ങളെ വടിപിഴപ്പിക്കാൻ, ഹുവ അവൻ, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, വ ഇലൈഹി അവങ്കലേക്ക് തന്നെ, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുക.

0: നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. നിങ്ങളെ വഴിപിഴവിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ റബ്ബത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
1: നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കോ സ്വാധീനമോ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ അത് നടപ്പിൽ വരുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ശിക്ഷ വരുന്ന പക്ഷം അവനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ നിങ്ങൾ മാറ്റം വരുത്താതെ ശടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആകയാൽ നിങ്ങളെ ഉപദേശിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങിയിട്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാവാൻ വഴി കാണുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഈ ധിക്കാരത്തിന്റെ ഫലം അപ്പോൾ നിങ്ങൾക്കു കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. എത്ര മനോവേദനയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇതെല്ലാം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു.
2: വചനം 35. അം അതല്ല, യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചുവെന്ന്. ഖുൽ, നീ പറയുക, ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ, ഫഅലയ്യ, എന്നാൽ എന്റെ മേലാണ്, ഇജ്റാമീ, എന്റെ കുറ്റം ചെയ്യൽ, അഥവാ ഞാൻ ചെയ്ത കുറ്റം. വ അന, ഞാനാകട്ടെ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്.

0: അഥവാ അവർ പറയുന്നുവോ അതദ്ദേഹം കെട്ടിച്ചമച്ചിരിക്കുകയാണെന്ന്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്റെ മേലായിരിക്കും. നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ ബാധ്യത ഒഴിവായവനുമാണ്.
1: ഈ വചനം നൂഹ് നബി അലൈഹിസ്സലാമയെയും ജനതയെയും സംബന്ധിച്ച് തന്നെയാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു കാണുന്നത്. ഇതൊക്കെ നൂഹ് അലൈഹിസ്സലാം വൃതാ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ആ ജനത പറയുന്നതെങ്കിൽ വാസ്തവത്തിൽ അതാണ് അവരുടെ വാദവും. അവരോട് ഇന്നിന്ന പ്രകാരം മറുപടി പറയണമെന്ന് നൂഹ് അലൈഹിസ്സലാമയോടുള്ള കൽപ്പനയായിരിക്കും അപ്പോൾ ഇത്. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാകയാൽ അതിന്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കില്ല, എനിക്ക് മാത്രമായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനേകം കുറ്റങ്ങളും തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേരേണ്ടി വരും. അതിൽ നിന്ന് ഞാൻ ശുദ്ധനുമായിരിക്കും. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണമെന്ന് സാരം. ഖത്താദ റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ ഈ വചനം നൂഹ് അലൈഹിസ്സലാമയെയും ജനതയെയും കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ആ ജനത ചെയ്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളവാദം നടത്തിക്കൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകളെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടവാക്യമാണിത്. ഈ അഭിപ്രായമാണ് ഇബ്നു കസീർ, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിമ, മറ്റു ചിലരും സ്വീകരിച്ചു കാണുന്നതും കൂടുതൽ നന്നായി തോന്നുന്നതും ഇതുതന്നെ. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 11, സൂറ ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 43 മുതൽ 64 വരെയുള്ള ആയത്തുകൾ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ സൽസല.

0: ഹറമേ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മാഇദയിലെ 1, 2 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് അതിന്റെ പൊരുളറിയാൻ ഹൃദയ വസന്തം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അല റസൂലില്ലാ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. പ്രിയപ്പെട്ട ദേവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നതും അവരുടെ മറുപടിയും ആ ഭാഗമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സൂറത്തുൽ ഹൂദിൽ 61-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വഇല സമൂദ അഖാഹും സ്വാലിഹൻ, അവരുടെ കൂട്ടത്തിലും തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും അവരുടെ ജനപദത്തിനെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ തൗഹീദിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെയും ക്ഷണിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല, ആരാധ്യൻ അള്ളാഹു മാത്രമേയുള്ളൂ, അതുകൊണ്ട് ഇബ്ദുല്ലാഹ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാരണം ഹുവ അൻഷഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അല്ലല്ലാതെ വേറെ ആരുല്ല. അതുമാത്രമല്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ വസ്തഅമറക്കും ഫീഹ, അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചതും അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് ഇബാദത്തു ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അവനോട് മാത്രം ഇസ്തിഗ്ഫാറു ചെയ്യുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് ചുമടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനായി, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായി, അതിന് യോഗ്യതയുള്ളവനായി, സമ്പൂർണനായ അർഹത അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മപ്പെടുത്തി. ആ പ്രബോധനത്തിന് ഭൂമിയിലേക്ക് കടന്നു വന്ന ഏതൊരു പ്രവാചകനും അവരുടെ ജനതയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ പ്രതികരണം വളരെ വേദനാജനകമായ, നിരാശാജനകമായ മറുപടിയാണ് അധിക ജനങ്ങളിൽ നിന്നും പ്രവാചകന്മാർ അനുഭവിച്ചത് എന്ന് ഖുർആനിൻ്റെ പല ആയത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിരുന്നില്ല സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം. അതാണ് 62-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, അവർ പറഞ്ഞു, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനോട് മാത്രം പശ്ചാത്തപിക്കുക, ഇസ്തിഗ്ഫാറു ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം, അവനോട് പ്രാർത്ഥിക്കണം, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും, അവൻ സമീപസ്ഥനാണ് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരോട് പറഞ്ഞപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹ്, സ്വാലിഹേ, ഖദ് കുന്ത ഫീന, തീർച്ചയായും ഖദ് കുന്ത, നീയായിരുന്നു, ഫീന, ഞങ്ങളിൽ, മർജുവൻ, നീ ഞങ്ങളിൽ സ്വീകാര്യനായിരുന്നു, അഭിലഷണീയനായിരുന്നു, ഇഷ്ടപ്പെട്ടവനായിരുന്നു ഞങ്ങൾക്ക്, സ്വീകരിക്കപ്പെടുന്നവനായിരുന്നു നീ, ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ്. പക്ഷേ അതൻഹാന, നീ ഞങ്ങളെ വിലക്കുകയാണോ, വിരോധിക്കുകയാണോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട്, അതെന്താണ്, മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ ആരാധന, അത് നീ ഞങ്ങൾക്ക് വിലക്കുകയാണോ. വ ഇന്നന, തീർച്ചയായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിലാണ്, മിമ്മാ തദുഊന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന ആ വിഷയം, മുരീബ്, അങ്ങേയറ്റത്തെ അവിശ്വാസജനകമായ സംശയത്തിൽ, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സംശയത്തിലാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജനത തിരിച്ച് അതിനെ പ്രതികരിച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, യദുക്കുറു തആല മകാന മിനൽ കലാമി ബൈന സ്വാലിഹ് അലൈഹിസ്സലാം വ ബൈന ഖൗമിഹി, സ്വാലിഹ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയുടെ വിഡ്ഢിത്വം, ഒന്ന്, അവർ വിഡ്ഢികളാണ്; രണ്ട്, അവർ നിഷേധികളാണ്. മനസ്സിലായോ? മാക്കാന അലൈഹി ഖൗമുഹു മിനൽ ജഹിലി വൽ ഇനാദി, പക്ഷേ അവരുടെ വാക്കിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്താണ്? സ്വാലിഹ, ഖാലു യാ സ്വാലിഹ് ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുമ്പ്. ഇമാം സഅദി റഹ്മഹുല്ല ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു, ഖദ് കുന്ന നർജൂക വനഅമലു ഫീക, തീർച്ചയായും നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു. ഇതെന്താണ്? വഹാദാ ഷഹാദത്തുൻ മിൻഹും ലിനബിയിഹിം സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനുള്ള ആ ജനതയുടെ അംഗീകാരമാണ്. കാരണം എന്താ? അന്നഹു മാസാല മഅറൂഫൻ ബിമകാരിമിൽ അഖ്ലാഖി വമഹാസിനി ശിയം. അദ്ദേഹം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയും നല്ല സംസ്കാര സമ്പന്നനുമായിരുന്നു. വ അന്നഹു മിൻ ഖിയാരി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയിലെ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഉത്തമനായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ നുബൂവത്തിൻ്റെ മുമ്പ് തന്നെ ജനങ്ങൾക്ക് മാതൃകയുള്ള യോഗ്യരായിരുന്നു എന്ന് ഇവിടെ സമൂദ് ഗോത്രം, പിന്നീട് അവരുടെ ശത്രുവായി അവർ പ്രഖ്യാപിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് കൊടുക്കുന്ന ഷഹാദ, അംഗീകാരം, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ വലാക്കിന്നഹു ലമ്മാ ജാഅഹും ബിഹാദൽ അംർ, അതായത് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയവുമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതിനോട് അവർക്ക് യോജിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ലാ യുവാഫിഖു അഹ്വാ അഹുമൽ ഫാസിദ, അവരുടെ ഇച്ഛകൾ ഏറ്റവും ഫസാദായ കുഴപ്പത്തിലുള്ള ദേഹേച്ഛകളുടെ അടിമകളായ അവരുടെ ഇച്ഛകൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളിൽ നിന്നിൽ നിന്ന് ഒരു പിന്നെ ഖൈറും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷയില്ല. കാരണം അതൻഹാന അന്നഅബുദമായ അബുദു ആബാഉന, അവരുടെ വാദപ്രകാരം എന്താണ്? വബിസഅമിഹിം അന്നഹാദ മിൻ അഅലമിൽ ഖദഹ് ഫിസ്വാലിഹ്, അവരുടെ വാദപ്രകാരം അവർ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് ഏത് വിഗ്രഹങ്ങൾ ആരാധിക്കുക, ആ അവരുടെ മുമ്പിൽ പ്രാർത്ഥിപ്പിക്കുക. എങ്ങനത്തെ വിഗ്രഹങ്ങൾ? ലാ യംഫഉ വലാ യദുറു, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത. വലാ യുഗനി ശൈഇ മിനൽ അഹ്ജാർ വലഹ്ജാർ, മരങ്ങളും കല്ലുകളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ അവർക്ക് വല്ല ഉപകാരം ചെയ്യൂ? ഒരു ഉപകാരവും ചെയ്യൂല. ലാ യംഫഉ വലാ യദുറു, അങ്ങനത്തെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതം അർപ്പിക്കുന്ന, സമർപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ചയും വഴിപാടും അർപ്പിക്കുന്ന അവരുടെ പ്രതികരണം അതാണ്. എന്ത്? അതൻഹാന അന്നഅബുദ മയഅബുദു ആബാഉന, ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ചെയ്തു വരുന്നത്. അവ ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടപെടോ സ്വാധീനിക്കോ ഒന്നൊന്നും ഞങ്ങൾ അവരെന്തിരുന്നില്ല, ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നുറ്റാലോചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതങ്ങനെ പരമ്പരാഗതമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരാചാരം എന്നതിൻ്റെ അപ്പുറം പ്രാമാണികമായി അല്ലെങ്കിൽ യുക്തിസഹമായി ഒരു നിലക്കും അതിനെ അവതരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ജഹ്ലിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ വിഡ്ഢികളായി, അവിവേകികളായി, മറക്കടമുഷ്ടിക്കാരായി അവർ മാറുകയാണ്. അവരോടാണ് സ്വാലിഹ് നബി അലൈഹി സ്സലാം വ അമറഹും ബി ഇഖ്ലാസുദ്ദീനി ലില്ലാഹി റബ്ബഹും, ദീന് കീഴ്വണക്കം ഇഖ്ലാസോടുകൂടി പരമ സമ്പൂർണമായ നിഷ്കളങ്കമായ കീഴ്വണക്കം അവരുടെ റബ്ബായ അള്ളാഹ് കൊടുക്കണം. കാരണം അവനാണ് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ കഴിവുള്ളവൻ, അവർക്ക് നന്മകൾ എപ്പോഴും അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ, അവനെക്കൊണ്ടാണവർക്ക് അനുഗ്രഹങ്ങളുള്ളത്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹമല്ല. സയ്യിആത്തുകൾ പ്രതിരോധിക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനെയുള്ള സർവസമ്പൂർണനായ അവരുടെ റബ്ബായ സ്രഷ്ടാവിലേക്ക് ആരാധന അർപ്പിക്കണം എന്നു പറഞ്ഞതിനാണ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനത, സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്ന ആ ഇബാദത്തിനെ, ആ ആരാധനയെ നീ തള്ളിപ്പറയണോ? വ ഇന്നനാ ലഫീ ശക്കിം മിമ്മാ തദ്ഊന ഇലൈഹി മുരീബ്, അവർ മാസിൽന ശാഖീന ഫീമാ ദഊതന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ സംശയാലുക്കലാണ്. ശക്കൻ മുഅത്തറൻ ഫീ ഖുലൂബിനർ റൈബ്, ഞങ്ങളുടെ കൽബിൽ സംശയം കെട്ട്, അവിശ്വാസത്തിൻ്റെ സംശയം അതിങ്ങോട്ട് രൂഢമൂലമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സംശയം, അവിശ്വാസകരമായ സംശയമാണ് നീ പറയുന്ന കാര്യത്തിൽ. മനസ്സിലായില്ലേ? നീ എന്തു പറഞ്ഞാലും ഞങ്ങളതിനെ പിന്തുടരാൻ കഴിയില്ല എന്ന് അവർ ബോധപൂർവോട് പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം തിരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ന്യായപ്രമാണം, തെളിവുകൾ എല്ലാം ലഭിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് ഈ തൗഹീദിൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് നെഞ്ചിൽ ആവാഹിച്ച ഒരു മഹാപ്രവാചകൻ തീർച്ചയായും എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും അതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്ത് തൻ്റെ ജനതയോടുള്ള എല്ലാ ഗുണകാംക്ഷയും നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഈ നന്മയിലേക്ക് ക്ഷണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ട് തന്നെ ഈ നിഷേധത്തിൻ്റെ സംസാരം അവരിൽ നിന്ന് വന്നപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജനങ്ങളെ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിൻ അല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായും ഇപ്രകാരമായിരുന്നു, എന്ത്, എൻ്റെ ജനങ്ങളെ, എനിക്ക് വ്യക്തമായ തെളിവിനെ, എൻ്റെ രക്ഷിതാവിൻ്റെ തെളിവിനെ അവലംബിക്കുന്നവനാണ് ഞാൻ. അവൻ്റെ പക്കുന്നുള്ള കാരുണ്യം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ആ അള്ളാഹുവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അവനിൽ നിന്നുള്ള ശിക്ഷ വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്നെ സഹായിക്കാൻ കഴിയുന്നവൻ ആരാളുള്ളത്? ഇല്ല. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെനിക്ക് കൂടുതൽ നഷ്ടം വരുത്താനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല എന്ന രൂപത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് തിരിച്ച് അവരെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.

0: നിലപാട് സമൂത ഗോത്രവും സ്വീകരിക്കുകയാണ്. അവർ പറഞ്ഞ ന്യായം ഒരു ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. നഅബുദു ഇലാഹന അല്ലെ ആബാ ഉന മാ യഅബുദു ആബാ ഉന, ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെയാണ്, അതിൻ്റെ അപ്പുറമൊന്നുമല്ല. അത് തെറ്റാണോ? അതിനു മുമ്പ് സ്വാലിഹ് നബിയെ അവർ അംഗീകരിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, മാന്യനായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ ഇനി നിന്നിൽ നിന്ന് ഞങ്ങളൊരു ഖൈറും പ്രതീക്ഷിക്കുന്നില്ല. നീ പറയുന്നത് ഏറ്റവും നിരാശാജനകമായ സംശയത്തിൻ്റെ വാർത്തകളാണ് എന്നെല്ലാമുള്ള പ്രതികരണമാണ് തൗഹീദിനു നേരെ അവർ സ്വീകരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രബോധകൻ അവൻ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ രൂപം ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ നെഞ്ചേറ്റാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിൻ്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും

0: പ്രാർത്ഥിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: هي الحبيبة والمختار.
0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: Peace Radio, tuned to reality.
3: Ya man huwa Allahu alladhi la ilaha illa hu.
4: അല്ലാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
5: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അല്ലാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അല്ലാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
5: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
4: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: هذا القرآن يوحدنا لطريق الخير يوجهنا
4: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
6: وَمِنْ آيَاتِهِ أَن تَقُومَ السَّمَاءُ وَالْأَرْضُ بِأَمْرِهِ

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 407-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാ റബ്ബാനൽ ഖാദീൻ.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ. അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുഷക്കൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 7-8 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
9: ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
8: في രണ്ട് ആയത്തുകൾ പറയാനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.
9: മ അഫ അല്ലാഹ്,
8: ഇവിടെ മാ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുൻഫസിൽ.
9: അഫ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മ അഫ അല്ലാഹു അലാ റസൂലി, അല റസൂലി
8: നിർത്തുമ്പോൾ റസൂലിഹ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം.
9: അല റസൂലിഹി മിൻ അഹ്ലി,
8: മിൻ അഹ്ലി അല്ല
9: മിൻ അഹ്ലി.
8: ഇവിടെ നൂനിനെ ഇസ്ഹാർ ചെയ്ത് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
9: മിൻ അഹ്ലി, മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി,
8: വലിർ റസൂലി അല്ല
9: വലിർ റസൂലി വലിദിൽ ഖുർബ,
8: വലിസി അല്ല
9: ولذي القربى,
8: قافنده اتشارن شدكنم
9: ولذي القربى, قربى الا
8: رائنه ادغم تكرير چيرد ر എന്ന ശബ്ദം അധികം ഉണ്ടാവരുത്.
9: قربى واليتامى والمساكين وابن السبيل وابن السبيل كيلا كيلا يكون دولة, كيلا يكون ദൂലത്തെൻബൈനിൽ തെൻവീനു ശേഷം ബ ദൂലത്തൻ തെൻവീനു ശേഷം ബ വന്നാൽ തെൻവീനിനെ മീമാക്കി മാറ്റണം. അത് നൂനു സാക്കിനെയാണെങ്കിലും ശരി. ഇതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ദൂലത്തെൻബൈനൽ, അതാണ് ഖുർആനിൽ ചെറിയൊരു മീം കാണാൻ പറ്റും തെൻവീൻ്റെ സ്ഥാനത്ത്. ദൂലത്തെൻബൈനൽ അഗ്നിയായി ബൈനൽ അഗ് അഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. അഗ് അഗ്നിയായി മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ആതാകും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ فَخُذُوهُ فَخُذُوهُ وَمَا نَهَاكُمْ نَهَا തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. وَمَا نَهَاكُمْ عَنْهُ ഇവിടെ نَهَاكُمْ ساكنة ميمين ശേഷം عين ഓതുമ്പോൾ നഹാകും മൻഹു മൻഹു എന്ന് പറയത്, നഹാകും അൻഹു അൻഹു ഫൻതഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻതഹു വത്തഖുല്ലാഹ് അവിടെ നിർത്തുമ്പോൾ വത്തഖുല്ലാഹ് ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇന്നല്ലാഹ നൂന ഷദ് മണിക്കണം. ഷദീദുൽ ഇഖാബ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. അടുത്ത ആയത്ത് ലിൽ ഫുഖറായിൽ മുഹാജിരീന. ലിൽ ഫുഖറായി ഫുഖറ അല്ല ഫുഖാ, ഫുഖറായി മദ് മുത്തസിലാണ്. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. المهاجرين الذين اخرجوا من ديارهم ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന മിൻ ദിയാരിഹിം വഅംവാലിഹിം, സാക്കിന മീമിന് ശേഷം വാ വന്നാൽ മിൻ ദിയാരിഹിം വ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വഅംവ ഇവിടേക്ക് അതുപോലെ തന്നെ വഅംവാലിഹിം യബ്തഗൂന يب يبتغون يبتعون الا يبتغون فضلا ضاد فض فض فضلا من الله تنوين الشاشميم ونال ادغام بغنه فضلا من الله ورضوانا ورض ورضوان الله ورضوان الله ورض ورضوانا ورضوانا وينصرون الله തൻവീനു ശേഷം വ റിദ്വാനൗ ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സ്വാദ് ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വയൻസുറൂനല്ലാഹ വറസൂലഹ് വഖഫ് ചെയ്യുമ്പോൾ ഹയുടെ സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. വറസൂലഹ് ഇനി കൂട്ടി ഒതുകയാണെങ്കിലോ വറസൂലഹു ഉലൈക മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഉലൈക ഹുമുസ്സാദിഖൂൻ മദ് മുത്തസിൽ. ഉലൈക മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. പിന്നെ ഹുമുസ്സാദിഖൂൻ സാദിഖൂൻ സോ അല്ല സാദ് ഹുമുസ്സാദിഖൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓദം.
10: മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി വലിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ വബ്നി സബീലി കൈ ലാ യകൂന ദൂലൻ ബൈന അൽ അഗ്നിയാഇ മിൻകും وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
8: سورة الحشر لا 7-8 ആയത്തുകളാണ് അൽഹംദുലില്ല എന്ന് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ജസാകല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. അത്തഹ്സീനിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അശ്ശേഖ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
11: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖാതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ്അ വീതം പാരായണം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഖാതമുൽ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്നത് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ പീസ് ഖുർആൻ റേഡിയോയിൽ ഖത്തമുൽ ഖുർആൻ. ഇതുവരെ നമ്മൾ കേട്ടത് ഖുർആനിലെ മൂന്നാമത്തെ ജുസ് ആണ്. പാരായണം നിർവഹിച്ചത് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ നമ്മെ പഠിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് സൂറത്തുൻ നസർ ഓതാം. അതായത് നമ്മൾ മദ്ദിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ഒരു മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ മദ് വന്നത് ഇവിടെ വരുന്നുണ്ട്. ഇതാ ജാ. അപ്പോൾ ജാ എന്നുള്ളത് മൂന്നോ നാലോ ഹർക്കത്ത്, നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഓതണം. ഇതാ ജാ. പിന്നെ സാധാരണ അതിൽ തെറ്റുവരുന്നൊരു ഭാഗം ഇതാണെന്ന് വെച്ചാൽ വൽ ഫതഹ് എന്നാണ് അധികം ആൾ ഓതുക. വൽ ഫതഹ് എന്നല്ല ഫത്ഹ് എന്നാണ്, താക്ക് സുക്കൂനാണ്. വൽ ഫത്ഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വറായത്തു നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ മൂന്നാമത്തെ ആയത്തിൽ വസ്തഗ്ഫിർഹു, ആ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും സൂചിപ്പിക്കുകയാണ്. റായിൻ്റെ നിയമം വിശദീകരിക്കുമ്പോൾ അവിടെ നമുക്ക് പറയാം ഇൻഷാല്ലാ. അതായത് വസ്തഗ്ഫിർഹു ഉർ എന്ന് പറയരുത്, വസ്തഗ്ഫിർഹു. എങ്ങനെ
3: ശരിക്കും
2: പറയും? അപ്പൊ നമുക്ക് ഓതാം.

0: ഞാൻ ഒതുക്കി അത് കേട്ടിട്ട് ഓതിയാൽ മതി കേട്ടോ.
1: ഇദ ജ നസ്റുല്ലാഹി വൽ ഫത്ഹ്.
2: ഇദ ജ

0: അത് ഒരു ശ്വാസത്തിൽ ഓതാൻ കഴിയില്ലേ? കഴിയൂല, കഴിയുമോ നോക്കി. ഫസബിഹ്, ആ നിങ്ങൾക്ക് എന്തല്ല എന്തല്ല ഒപ്പം
1: فسبح بحمد ربك واستغفره إنه كان توابا.
0: അപ്പോ സൂറത്തുൻ നസർ കഴിഞ്ഞു, ഇനി ഇഖ്ഫായിലെ മറ്റക്ഷരങ്ങൾ പറയാം. ദാല് കഴിഞ്ഞു, ഇനി ദാല്. രണ്ട് കലിമത്തിൽ വന്നത്
1: മൻദല്ലദീ,
0: ഒരു കലിമത്ത്. തുൻദിറു,
1: തുൻദിറു
0: തൻവീന്. യതീമൻ ദാ മഖ്റബ,
1: യതീമൻ ദാ മഖ്റബ.
0: ഖാഫ് ശരിക്ക് ഒന്നുകൂടി.
1: യതീമൻ ദാ മഖ്റബ,
0: ആ ഖാഫ് ഓക്കെ. പിന്നെ സ, പിന്നെ അടുത്ത സ ആണ്. ഒരു കലിമത്ത്. യൻസിലു,
1: യൻസിലു
0: തൻവീൻ. നഫ്സൻസകിയ,
1: നഫ്സൻസകിയ.
0: പിന്നെ സീൻ, അടുത്ത സീൻ. മിൻസു ഒരു കലിമത്ത്. മിൻസഅതു,
1: മിൻസഅതു
0: തൻവീൻ. ബഷറൻ സവിയ,
1: ബഷറൻ സവിയ
0: ഷീൻ. രണ്ട് കലിമത്ത്.

0: ഹു ഹായാണ്. അൻഷഹു
1: ലിനഫ്സിൻ ശൈആ.
0: അടുത്തത് സ്വാദ്. മിൻ സ്വയാസിഹിം.
1: മിൻ സ്വയാസിഹിം.
0: ഒരു കലിമ യൻസുറുക്കും.
1: യൻസുറുക്കും.
0: തൻവീൻ അമലൻ സ്വാലിഹ.
1: അമലൻ സ്വാലിഹ.
0: ദാദ് മിൻ ളരീഉ.
1: മിൻ ളരീഉ.
0: ഒരു കലിമത്ത്

ഖാഫ് ഉച്ചാരണം ശരിയായില്ല, ഒന്നുകൂടി. ഒരു കലിമത്ത് തൻവീൻ

0: കാഫ് മാങ്കന
1: മാങ്കന.
0: ഒരു കലിമത്ത് യാങ്കുസൂൻ
1: യാങ്കുസൂൻ.
0: തൻവീൻ കിറാമാ കാതിബീൻ ഖ്വാന്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു.
3: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.